0: ഗുരു വളരെ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിനോട് വല്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന മനുഷ്യൻ. നാം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമ്പലവാസിയായ ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ദൈവത്തിനോട് എപ്പോഴും ദൈവപ്രീതിക്കായി പ്രാർത്ഥനകളും ഉപാസനകളും ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ദൈവം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചത്രേ, എന്താണ് നിനക്കാവശ്യം? അദ്ദേഹം തിരിച്ചാവശ്യപ്പെട്ടത് മറ്റൊന്നുമായിരുന്നില്ല, അങ്ങയോട് അപ്രീതി തോന്നുന്ന ഒന്നും ചെയ്യാനിടയാക്കരുത്, അങ്ങയുടെ പൊരുത്തം അല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാനിടയാക്കരുത്. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് കേട്ട ദൈവം പറഞ്ഞത്രേ, സാധ്യമല്ല. അതുമാത്രം സാധ്യമല്ല, എന്തേ? ദൈവത്തിന്റെ മറുപടി വ്യക്തമായിരുന്നു. നീ ജീവിക്കുന്ന ജീവിതത്തിൽ ചില ചില തെറ്റുകൾ നിനക്ക് സംഭവിക്കുമ്പോഴാണ് നീ എന്നോട് മാപ്പപേക്ഷിക്കുന്നത്. ആ അപേക്ഷിക്കലിലൂടെ നിന്നിലെ വിനയവും എളിമയും വർദ്ധിക്കുകയാണ്. എന്നു മാത്രവുമല്ല, ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നതോടെ മാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രകൃതിയുടെ പാഠം, ദൈവികമായ പാഠം നീ പഠിക്കുകയാണ്. ഞാൻ പുറത്തു തരുന്ന അതേ വികാരം നീ നിന്റെ സഹജീവികളോടും പ്രകടിപ്പിക്കുന്നത് എൻ്റെ ഈ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നതിലൂടെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിന്റെ ആ ആവശ്യം തരാനാകില്ല എന്ന് ദൈവം തീർത്തു പറഞ്ഞത്രേ. അവിടെ ഒരു വലിയ ഗുണപാഠമുണ്ട്. നാം എപ്പോഴും പറയാറുള്ളതാണ്, ആരുടെയും സഹായം സ്വീകരിക്കേണ്ടി വരരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ പലരുടെയും സഹായങ്ങളും പിന്തുണയും സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആവശ്യമാണെന്നും നമ്മുടെ പിന്തുണ മറ്റു പലർക്കും അനിവാര്യമാണെന്നും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനായി ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, മറ്റ് സഹജീവികൾക്ക് മാപ്പ് കൊടുക്കുക, അതിൽ നന്മയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട് കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. വാർത്തകൾ വിശദമായി. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹർമിനി സമ്മാനിച്ചു. ബഹുമതി സ്വീകരിച്ച ശേഷം പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്കും ഗവൺമെന്റിനും നന്ദി അറിയിച്ചു. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ വെല്ലുവിളിക്കെതിരെ പോരാടുന്ന രാജ്യങ്ങൾക്ക് അദ്ദേഹം പുരസ്കാരം സമർപ്പിച്ചു. സുസ്ഥിര ജീവിതരീതി പിന്തുടരാൻ ലോകത്തെ ജനങ്ങളോട് നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50th വാർഷികത്തോടനുബന്ധിച്ച ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. ആഘോഷങ്ങളിൽ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത നരേന്ദ്രമോദി ഈ ബഹുമതി നേടുന്ന ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി. പ്രസിഡന്റ് പാട്രിക് ഹർമിനിയുടെ ക്ഷണപ്രകാരം ശനിയാഴ്ചയാണ് നരേന്ദ്രമോദി സീഷെൽസിൽ എത്തിയത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ, മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംകുലം എന്നിവരും ചടങ്ങിൽ പങ്കെടുത്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സീഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി ഡോ നവീൻ ചന്ദ്ര റാംകുലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയും മൌറീഷ്യസും തമ്മിലെ സഹകരണത്തെക്കുറിച്ച് ഇരു നേതാക്കളും ചർച്ച ചെയ്തു. ഇന്ത്യ വിപുലീകരിച്ച പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ പുരോഗതി ചർച്ചയിൽ അവലോകനം ചെയ്തു. നിലവിലെ ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, സമ്പദ്വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുന്നുവെന്ന് നരേന്ദ്രമോദി പറഞ്ഞു. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേരും. കേന്ദ്രമന്ത്രി JP നദ്ദ സമഗ്ര ശിശുബാൽ സ്വാസ്ഥ്യ കാര്യക്രം യോഗത്തിൽ ഉദ്ഘാടനം ചെയ്യും. അനീമിയ മുക്ത് ഭാരത് അഭിയാന്റെ പ്രവർത്തന മാർഗനിർദ്ദേശങ്ങൾ കേന്ദ്രമന്ത്രി പുറത്തിറക്കും. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. പരിഷ്കരിച്ച ബജറ്റുമായി ബന്ധപ്പെട്ട ധനവിനിയോഗ ബിൽ സഭ മറ്റന്നാൾ പരിഗണിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. 88.53% കുട്ടികൾക്ക് ഇന്നലെ തുള്ളിമരുന്ന് നൽകി. ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകും. സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി അഭ്യർത്ഥിച്ചു. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. ഇരു സംസ്ഥാനങ്ങളുടെയും പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുക്കും. ഡെസ്ക് റിപ്പോർട്ട്.
1: പുതിയ ഡാം നിർമ്മിക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തമിഴ്നാട്ടിലെ പുതിയ ഗവൺമെന്റ് തള്ളുകയും ജലനിരപ്പ് ഉയർത്തണമെന്ന ആവശ്യം മുന്നോട്ട് വയ്ക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവ ചർച്ചയാവുന്നത്. യോഗത്തിൽ ഇരു സംസ്ഥാനങ്ങളിലെയും വകുപ്പ് സെക്രട്ടറിമാർ പങ്കെടുക്കും. ചർച്ചയിൽ കേരളത്തിന്റെ നിലപാട് പാർലമെന്ററി കമ്മിറ്റിക്ക് മുന്നിൽ ഉന്നയിക്കുമെന്ന് മന്ത്രി മോൻസ് ജോസഫ് അറിയിച്ചു. പുതിയ ഡാം എന്നതാണ് കേരളത്തിന്റെ നിലപാടെന്നും മൂന്നാറിലെ ചർച്ചയിൽ ശുഭപ്രതീക്ഷയുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. തമിഴ്നാട് നിലപാട് കടുപ്പിച്ചതായി തോന്നുന്നില്ലെന്നും അവരുടെ നിലപാട് പറയുക മാത്രമാണ് ചെയ്തതെന്നും മോൻസ് ജോസഫ് പറഞ്ഞു.
0: സംസ്ഥാനത്ത് ഇന്നലെ ഒരാൾക്ക് കൂടി ഷിഗെല്ലെ രോഗബാധ സ്ഥിരീകരിച്ചു. കൊല്ലം ജില്ലയിലാണ് രോഗബാധ. സംസ്ഥാനത്ത് ഈ മാസം 191 പേർക്ക് രോഗബാധയും 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലാണ് ജൂൺ മാസം ഏറ്റവും കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്. കോഴിക്കോട്ടെ നിപ ബാധിതന്റെ സമ്പർക്കപ്പട്ടികയിൽ 21 ദിവസത്തെ നിരീക്ഷണം പൂർത്തിയാക്കിയ ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 4 പേരെയും ലോ റിസ്ക് വിഭാഗത്തിൽപ്പെട്ട 22 പേരെയും നിരീക്ഷണത്തിൽ നിന്നും ഒഴിവാക്കി. ജില്ലയിൽ നിപ സമാന ലക്ഷണങ്ങൾ കണ്ടവർക്കിടയിൽ നടത്തിയ പരിശോധനയിൽ 57 പേരുടെ ഫലവും നെഗറ്റീവാണ്. നിപ രോഗബാധിതൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് വെന്റിലേറ്ററിൽ ചികിത്സയിൽ തുടരുകയാണ്. കേരളം കൈവരിച്ച നേട്ടങ്ങളെല്ലാം വിപരീത ദിശയിലേക്ക് കൊണ്ടുപോകാനാണ് UDF ഗവൺമെന്റ് ശ്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CK ഗോവിന്ദൻ നായർ, AC ഷൺമുഖദാസ് അനുസ്മരണവും പുരസ്കാര സമർപ്പണവും കോഴിക്കോട് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. AC ഷൺമുഖദാസ് പഠന കേന്ദ്രവും NCPS ജില്ലാ കമ്മിറ്റിയും ചേർന്ന് സംഘടിപ്പിച്ച ചടങ്ങിൽ ഷൺമുഖദാസ് സ്മാരക പുരസ്കാരം മുൻമന്ത്രി കെ കൃഷ്ണൻകുട്ടിക്ക് പിണറായി വിജയൻ സമ്മാനിച്ചു. പുതിയ ചീഫ് സെക്രട്ടറിയായി ബിശ്വനാഥ് സിൻഹ നാളെ ചുമതലയേൽക്കും. വിരമിക്കുന്ന ചീഫ് സെക്രട്ടറി ഡോ എ ജയതിലകിൽ നിന്നും അദ്ദേഹം ചുമതല ഏറ്റുവാങ്ങും. ദർബാർ ഹാളിൽ ജയതിലകിന് യാത്രയയപ്പുമുണ്ടാകും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. രണ്ട് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരത്ത് നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: കാസർഗോഡ്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് അതിശക്തമായ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുള്ള ഓറഞ്ച് ജാഗ്രതയാണ്. മറ്റെല്ലാ ജില്ലകളിലും ഇന്ന് മഞ്ഞ ജാഗ്രതയായിരിക്കും. ചൊവ്വാഴ്ച എറണാകുളം മുതൽ വടക്കോട്ടുള്ള ജില്ലകളിൽ മഴ ശക്തിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ ഓറഞ്ച് ജാഗ്രതയായിരിക്കും.
0: ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹലാനോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. ദേശീയ വികസനത്തിൽ ഡാറ്റാധിഷ്ഠിത ആസൂത്രണത്തിന്റെയും നയരൂപീകരണത്തിന്റെയും പ്രാധാന്യത്തെക്കുറിച്ച് ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുകയാണ് ദിനാചരണ ലക്ഷ്യം. ഭരണപരമായ ഡാറ്റയുടെ സാധ്യതകൾ തുറക്കുക എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ പ്രവേശിച്ചു. രണ്ടാം പകുതിയുടെ അവസാന രണ്ടാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ആക്രമിച്ചും പ്രതിരോധിച്ചും ഇരു ടീമുകളും മികച്ച ഫുട്ബോൾ പുറത്തെടുത്ത മത്സരത്തിൽ ഇഞ്ചുറി ടൈമിലെ നിർണായക ഗോളിൽ കാനഡയ്ക്ക് മുന്നിൽ ദക്ഷിണാഫ്രിക്ക വീണു. 2026 ഫിഫ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി കാനഡ ചരിത്രം കുറിച്ചു. മത്സരം സമനിലയിൽ അവസാനിക്കുമെന്ന് തോന്നിച്ച സമയത്ത് കളിയുടെ 92 മിനിറ്റിലായിരുന്നു കാനഡയുടെ വിജയഗോൾ. സ്റ്റീഫൻ എസ്റ്റിക്കോയുടെ മിന്നും ഷോട്ട് ദക്ഷിണാഫ്രിക്കൻ ഗോൾ കീപ്പറെ കീഴടക്കി വലയിലെത്തി. പെനാൽറ്റി ഏരിയയ്ക്ക് പുറത്തുനിന്നും തൊടുത്തുവിട്ട തകർപ്പനടി ചെറുക്കാൻ ദക്ഷിണാഫ്രിക്കയുടെ ഗോളി വില്യംസ് നന്നായി പരിശ്രമിച്ചെങ്കിലും പന്ത് പിടിച്ചെടുക്കാൻ സാധിച്ചില്ല. നാളെ നടക്കുന്ന നെതർലാൻഡ്സ് മൊറോക്കോ മത്സര വിജയികളായിരിക്കും കാനഡയുടെ പ്രീ ക്വാർട്ടർ എതിരാളികൾ. ഇന്ന് രാത്രി വസീറിയ നോക്കൌട്ട് പോരാട്ടത്തിൽ ടൂർണമെന്റിലെ ഫേവറേറ്റുകളിലൊന്നായ ബ്രസീൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനുമായി ഏറ്റുമുട്ടും.
0: നാളെ പുലർച്ചെ 2 ജർമ്മനി പരഗ്വയെ നേരിടും. ലണ്ടനിൽ FIH ഹോക്കി പ്രോ ലീഗിന്റെ റിവേഴ്സ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ജയം. പെനാൽറ്റി ഷൂട്ടൌട്ടിൽ ഇംഗ്ലണ്ടിനെ 3-2 പരാജയപ്പെടുത്തിയാണ് ഇന്ത്യൻ പുരുഷ ഹോക്കി ടീം വിജയം നേടിയത്. ഹോക്കി ലോകകപ്പിന് മുമ്പ് ഇന്ത്യയുടെ അവസാന FIH ഹോക്കി പ്രോ ലീഗ് മത്സരമാണിത്. ICC വനിതാ 2020 ലോകകപ്പ് അവസാന ഗ്രൂപ്പ് എ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇന്ത്യയെ 6 പരാജയപ്പെടുത്തി. ലണ്ടനിലെ ലോർഡ്സിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത 20 4 നഷ്ടത്തിൽ 170 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിൽ ഓസ്ട്രേലിയ 19 4 നഷ്ടത്തിൽ 172 റൺസ് എടുക്കുകയായിരുന്നു. അയർലൻഡിലെ ബെൽഫാസ്റ്റിൽ രണ്ടാം പുരുഷ 2020 ക്രിക്കറ്റ് മത്സരത്തിൽ അയർലൻഡ് ഇന്ത്യയെ 1 പരാജയപ്പെടുത്തി. ഇതോടെ 2 മത്സര പരമ്പര അയർലൻഡ് സ്വന്തമാക്കി. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. എലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. നിർമ്മിത ബുദ്ധിയുടെ കാലത്ത് വിദ്യാർത്ഥികൾക്ക് മുന്നിൽ ഒട്ടേറെ അവസരങ്ങളാണ് തുറന്നിട്ടിരിക്കുന്നതെന്നും ഇത് പ്രയോജനപ്പെടുത്താൻ തയ്യാറാവണമെന്നും പ്രിയങ്കാഗാന്ധി MP പറഞ്ഞു. തിരുവമ്പാടി മണ്ഡലം വിദ്യാഭ്യാസ പദ്ധതി പ്രഖ്യാപനവും മെറിറ്റ് ഈവ് 2026 ഉദ്ഘാടനവും കോഴിക്കോട് മുക്കത്ത് നിർവഹിക്കുകയായിരുന്നു അവർ. വയനാട് ജില്ലയിലെ സ്വകാര്യ ബസ്സുകൾ ഒരു ദിവസത്തെ സൂചനാ പണിമുടക്ക് തുടങ്ങി. മേഖലയിലെ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ ഗവൺമെന്റ് അടിയന്തരമായി ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഉടമകളുടെ സംഘടനകളും സ്വകാര്യ ബസ് തൊഴിലാളി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് സൂചനാ പണിമുടക്ക് നടത്തുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. സീഷെൽസിന്റെ പരമോന്നത ബഹുമതിയായ ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി സമ്മാനിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. സംസ്ഥാനത്ത് പരക്കെ മഴയ്ക്ക് സാധ്യത. കാസർകോട്, കണ്ണൂർ ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
4: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: നമ്മളെ തർക്കം തങ്കപ്പൻ എന്താ ചേട്ടാ ഇപ്പൊ ഇങ്ങോട്ടെങ്ങും വരാത്തത്?
1: അയാള് വീട്ടിൽ നിറങ്ങണ്ടാണ് മരുമോൻ ഓർഡർ കൊടുത്തു.
0: അയ്യോ അതെന്തിനാ?
1: ആ തങ്കപ്പൻ സാധാരണ കടയിലോട്ടൊക്കെ വരുന്ന എന്തിനാ? ചായ കുടിക്കാനോ വല്ല സാധനം മേടിക്കാനോ ആണോ?
0: അല്ല അതെനിക്കറിയാം, ഒരാഴ്ച കാലമായിട്ട് കാണാത്തത് കൊണ്ട് ഞാൻ ചോദിച്ചു.
1: അയാള് റോഡിലിറങ്ങിയാൽ ആരേലുമായിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു തർക്കിക്കും, വഴക്കടിക്കും.
0: അതെ, ജോർജ് അച്ചായ ആടിനെ വാങ്ങിക്കൊണ്ട് വന്നപ്പോ ലക്ഷണമൊത്ത ആടല്ല, പ്രസവിച്ചാ പോലും പാല് കുറച്ചേ കിട്ടത്തുള്ളൂ എന്ന് അങ്ങ് തർക്കിച്ചു.
1: അത്രേ പറഞ്ഞുള്ളൂ, ആടിനെ പട്ടിയാക്കുന്നവനാ തങ്കപ്പൻ.
0: ഇയാൾ എന്തിനാ ഇങ്ങനെ എല്ലാവരുടെയും കാര്യത്തിന് തർക്കിക്കാൻ നടക്കുന്നത്?
1: കേശവൻകുട്ടിയുടെ കടയുടെ മുന്നിൽ ഒരു ബ്രോക്കർ വന്നായിരുന്നു, കുരി തറ പെണ്ണിന് ആലവനായിട്ട് വന്നതാ.
0: അതിനും തങ്കപ്പൻ കയറി തർക്കിച്ചോ?
1: ഇടവിട്ട്, പെണ്ണിന് 30 വയസ്സിന് മേളിൽ കാണുമെന്ന് പറഞ്ഞു. ഇല്ലെന്ന് മുറുക്കാൻ കടക്കാരൻ കേശവൻ പറഞ്ഞു. ബ്രോക്കർ മടങ്ങി അങ്ങ് പോയി.
0: വല്ല കാര്യമുണ്ടോ?
1: വിവരം കുരിച്ചറക്കാരറിഞ്ഞു. അവിടുന്ന് രാമകൃഷ്ണൻ വന്ന് തങ്കപ്പനെ വീട്ടിൽ ചെന്ന് ആവശ്യം പോലെ ഈ തേങ്ങ വിളിച്ചു.
0: അതവിടെ മരുമോന് അമ്മാവിയപ്പന് മൂക്കയറിട്ടു. പക്ഷേ തരം കിട്ടിയാൽ മൂക്കയറ് പൊട്ടിച്ച് തങ്കപ്പൻ വീട്ടും തർക്കിക്കാൻ ഇറങ്ങും.
1: ഇറങ്ങിയാലും പഴയ പണി ഇനി തുടങ്ങത്തില്ലിടൂ. മരുമോന്റെ വായിരിക്കുന്നതും കേട്ട് കുരിച്ചറ രാമകൃഷ്ണന്റെ വായിരിക്കുന്നതും കിട്ടു. ആ വാരാജു, എന്താടാ നിന്റെ മുക്കിൽ എന്നും അങ്ങ് പ്രശ്നമാണല്ലോടാ.
0: ഇങ്ങനെ പോയാൽ നിങ്ങളുടെ മുക്കിന് മാത്രം ഒരു പോലീസുകാരൻ വേണ്ടി വരും.
2: അമ്മാവ വഴക്ക് നടക്കേണ്ട ഒരു കാര്യം അവിടെ ഇല്ലായിരുന്നു.
0: പിന്നെ പോലീസ് ജീപ്പ് അവിടെ വന്നേക്കാമെന്ന് നേർച്ച വലത് വിട്ടായിരുന്നു.
2: അമ്മാവി അടി നടന്നു, അതിനു മുമ്പ് ഒരു സംഭവം ഉണ്ടായി.
0: ആദ്യം കൊച്ചടി നടന്നതിന്റെ ബാക്കിയായിരിക്കും. പണ്ട് റേഷൻ കടയിൽ നിന്ന് നീക്കിയിരിപ്പരി തരുന്ന പതിവുണ്ടായിരുന്നല്ലോ, അതുപോലെ നീക്കിയിരിപ്പടി കൊടുത്തതായിരിക്കും.
2: അമ്മാവ, നമ്മുടെ അങ്ങാടിക്കട നടത്തുന്ന ദാമോദരൻ ചേട്ടന്റെ സൈക്കിള് തലക്കരയിലെ പൊടിമുഖം വിലക്കി വെച്ചു.
0: ആ സൈക്കിള് വിലക്കി മേടിക്കുന്നതിനേക്കാൾ നല്ലത് അങ്ങാടിക്കടയിൽ നിന്ന് കുറുന്തോട്ടി ഉണങ്ങിയത് മേടിക്കുന്നതാ.
2: പൊടിയൻ 150 രൂപ പറഞ്ഞു, ദാമോദരൻ ചേട്ടൻ കൊടുത്തില്ല. ഏതായാലും 2 ദിവസം കഴിഞ്ഞിട്ട് ആ സൈക്കിൾ അങ്ങ് മോഷണം പോയി.
1: അല്ലേ, അത് മോഷ്ടിക്കാനും കള്ളനുണ്ടോ? അത് വിറ്റാൽ തന്നെ ഒരു പൈന്റ് മേടിക്കാനുള്ള കാശുപോലും കിട്ടത്തില്ലല്ലോ.
0: കടയിൽ നിന്നാ മോഷണം പോയത്?
2: വീട്ടിൽ നിന്നാ മോഷണം പോയത്, പൂട്ടി വെച്ചിരുന്നതാ.
0: അതിന് പൂട്ടുണ്ടോ?
2: പൂട്ടൊക്കെ ഉണ്ട്, തുറക്കാൻ താക്കോലൊന്നും വേണ്ട, വെറുതെ കൈ മുകളിലോട്ട് പിടിച്ച് പൊക്കിയാ മതി. ഏതായാലും ദാമോദരൻ ചേട്ടൻ സൈക്കിള് മോഷണം പോയെന്നും പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊണ്ട് കൊടുത്തു.
1: വേറെ ഒരു പണിയില്ലേ?
2: പോലീസുകാര് ദാമോദരൻ ചേട്ടനോട് ചോദിച്ച് ആരെയെങ്കിലും സംശയം ഉണ്ടായിരുന്നു. ഒരാഴ്ചക്ക് മുമ്പ് തലക്കരയിലെ പൊടിമോൻ വന്ന് വിലക്ക് ചോദിച്ച കാര്യം പറഞ്ഞു.
1: പൊടിമോനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചു കാണും.
2: വിളിപ്പിച്ച് ചോദ്യവും ചെയ്തു. വില പറഞ്ഞതാണെന്നും ചായക്കടക്കാരൻ ജമാലിന്റെ പഴയ സൈക്കിള് പൊടിമോൻ മേടിച്ചെന്നും പറഞ്ഞു.
1: അപ്പൊ പൊടിമോനെ സംശയിച്ചത് വെറുതെ ആയേ?
0: ദാമോദരനോട് പറ. ക്രൈംബ്രാഞ്ചിൽ പരാതി കൊടുക്കാന്.
2: അമ്മാവ 2 ദിവസം കഴിഞ്ഞ് പൊടിമോന്റെ അമ്മാവൻ രാമകൃഷ്ണൻ അടിച്ച് ഫിറ്റായിട്ട് വന്ന് ദാമോദരൻ ചേട്ടനോട് ചൂടായി.
1: അതെന്തിനാ?
2: നിരപരാധിയായ അനന്തരവൻ പൊടിമോനെ സ്റ്റേഷനിൽ കയറ്റിയതിന്. ഏതായാലും വഴക്ക് മൂത്ത അടിയായി, കേസായി, വഴക്കായി. ഓ,
1: ആരാ കേസ് കൊടുത്തത്? ദാമോദരനോ രാമകൃഷ്ണനോ?
2: രണ്ടുപേരും കേസ് കൊടുത്ത്. രണ്ടുപേരും ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആയി.
0: അടിപൊളി, രണ്ടുപേരും അവിടെ കിടക്കട്ടെ.
1: നിസ്സാരമായ ഒരു കാര്യമേ, കുത്തി കുത്തി വലുതാക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ?
0: ഇന്നത്തെ കാലത്ത് ആർക്കും ചിന്തിക്കാനും ക്ഷമിക്കാനും ഒന്നും വയ്യ. കേസിന് പോകാൻ ഒരാള്, പോയതിനെ ചോദ്യം ചെയ്യാൻ വേറൊരാള്, എല്ലാവർക്കും ജയിക്കണം. കറുത്തിരുണ്ട മാനസത്തെങ്കിൽ വെളിച്ചമെത്താനാകില്ല.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

താളപ്പെരുമഴ പെയ്യുന്ന ഒരു മേടപ്പുലരിയിൽ ഗ്രാമം പുതിയ മുഖത്തെഴുത്തിനായി കിടക്കുന്നു. ഇത് ഉത്സവമേളം, ഇത് പൂരക്കാലം. കുന്നിൻ മുകളിൽ പനങ്കുലമുടിയണിഞ്ഞ കാറ്റിൻ്റെ തിരുത്തെയ്യാട്ടം,

0: ഗുഡ് മോർണിംഗ്, എല്ലാവർക്കും നമസ്കാരം. ഇത് എന്റെ റേഡിയോ 91.2 ഓൺ ആട്ടിയറ പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പോൾ രണ്ട് ദിവസത്തെ ബ്രേക്കിനൊക്കെ ശേഷം താണ് നമ്മൾ വീണ്ടും നമ്മുടെ പാസഞ്ചേഴ്സിനെ കാണാനും അവരുമായിട്ടൊക്കെ സംസാരിക്കാനും വേണ്ടിയിട്ട് വീണ്ടും താണ്ട തിങ്കളാഴ്ച ദിവസം ഇങ്ങനെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഇന്ന് എന്താന്ന് പറയുന്ന നമുക്ക് ജൂൺ 29 ദാണ്ട മാസം തീർന്നു അല്ലേ. മാസം തീർന്നു, നമ്മൾ ഓരോ ദിവസം പറയും കണ്ണടച്ച് പോകുന്നതിന് മുമ്പ് എത്ര വേഗത്തിലാണ് ഓരോ ദിവസവും സമയവും മണിക്കൂറുകളും ഒക്കെ പോകുന്നതെന്ന് നമ്മളേക്ക് ഇങ്ങനെ ആലോചിച്ച് നോക്കുക. അപ്പം 6-ാമത്തെ മാസം കഴിഞ്ഞു, 7-ാമത്തെ മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മളുടെ വീട്ടിലെ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് ഒരു മാസമൊക്കെ ആവാറാവുന്നു എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥവും കാര്യങ്ങളും ഒക്കെ. അപ്പം ഒന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് എത്ര കാര്യങ്ങളാണ് നമ്മുടെ മുമ്പിൽ കൂടെ പോകുന്നതല്ലേ. അപ്പം അതൊക്കെ നമുക്കിങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രയും വേഗം ചെയ്ത് തീർക്കുക, മനോഹരമാക്കാൻ, ജീവിതത്തിൽ മനോഹരമാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എത്രയും വേഗം മനോഹരമാക്കി തീർക്കുക എന്നൊക്കെയുള്ളതാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ സമയങ്ങൾ പോകുന്നതിനെ കുറിച്ച് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം ജൂൺ 29, നമ്മൾ ഇന്ന് തിങ്കളാഴ്ച ദിവസമാണ്. അപ്പോൾ ഈ ജൂൺ 29 പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നാഷണൽ ക്യാമറ ഡേ ആണ്. ക്യാമറ ഡേ എന്ന് പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, നമ്മൾ ഓരോരോ ദിവസവും നമ്മൾ എത്ര ചിത്രങ്ങളാണ് നമ്മളിങ്ങനെ പകർത്തുന്നതല്ലേ. അപ്പോൾ ആ ഒരു സുന്ദര നിമിഷങ്ങളെന്ന് പറയുന്നത് നമ്മുടെ ഓർമ്മകളിലൊക്കെ എന്നും ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന അല്ലെങ്കിൽ ചെറിയൊരു ചിത്രവും കാര്യങ്ങളും ആയിരിക്കും. അപ്പം ആ നിമിഷങ്ങൾ പകർത്തിയെടുക്കുന്ന ഓരോ ക്യാമറയ്ക്കും ഉള്ളതാണ് ഇന്നത്തെ ഈ ദിവസം എന്ന് പറയുന്നത്. അതെ, ഇന്ന് ജൂൺ 29 നാഷണൽ ക്യാമറ ഡേയെ കുറിച്ചിട്ടാണ് നമ്മൾ പറയുന്നത്. ക്യാമറ ഡേയെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും. കാര്യം നമ്മുടെ മൊബൈൽ ഇവോൾവ് ചെയ്യുന്നതിനനുസരിച്ചിട്ടാണല്ലോ നമ്മുടെ ക്യാമറകൾ ഇപ്പോഴത്തെ ഈ ഒരു രീതിയിൽ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നത്. അതുമാത്രമല്ല, നമുക്ക് എന്താ പറയുക, നമ്മൾ ഈ ക്യാമറയെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ പണ്ട് നമ്മുടെ ഈ കുറേ ക്യാമറാസ് ഉണ്ടായിരുന്നല്ലോ, നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ഈ പഴയ ക്യാമറാസ്, അതായത് നമ്മുടെ ഈ ഒരു നമ്മുടെ പഴയ ക്യാമറാസിൻ്റെ ഇവല്യൂഷൻസിനനുസരിച്ചിട്ട് നമുക്ക് ഓരോരോരോരോ പുതിയ വ്യതിയാനങ്ങളാണ് നമ്മുടെ ക്യാമറയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ക്യാമറയിൽ നമ്മൾ എത്തി നിൽക്കുമ്പോൾ നമുക്ക് ഐഫോണിൻ്റെ ക്യാമറകളെ കുറിച്ചിട്ടാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത് അല്ലേ. ഭയങ്കര തെളിച്ചമുള്ള, ഭയങ്കരമായ ക്ലാരിറ്റി ഉള്ള, ഒരാൾക്ക് ജീവനുണ്ടെന്ന് തോന്നിക്കുന്ന തരത്തിലുള്ള ക്യാമറകളാണ് ഇന്ന്. അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ AI ക്യാമറ, എല്ലാ മൊബൈലിൻ്റെ കൂടെയും AI വെച്ചിട്ടുള്ള ക്യാമറകളും ഇപ്പോൾ നമുക്ക് സജീവമാണ്. ആദ്യകാലങ്ങളിലൊക്കെ നമ്മളെ വലിയ ക്യാമറകളും കറുപ്പും വെളുപ്പുമുള്ള ചിത്രങ്ങളുമായിരുന്നു. എന്നാൽ ഇന്നിപ്പോൾ കാലം മാറി, അത്യാധുനിക സാങ്കേതിക വിദ്യകളോടുകൂടിയ ക്യാമറകളും സ്മാർട്ട് ഫോണുകളും വളരെയധികം ലഭ്യമാണ്. അതാണ് നമ്മൾ പറഞ്ഞത് AI ക്യാമറകൾ ആണ് ഇപ്പോൾ ഇറങ്ങുന്ന ഓരോന്നിനകത്തും, ഓരോ മൊബൈലിനകത്ത് പോലും നമ്മൾ പലരും പലതരത്തിലുള്ള ക്യാമറകളാണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മളിൽ പലർക്കും ഒരു ഫോട്ടോഗ്രാഫി താല്പര്യമുള്ള ആൾക്കാരൊക്കെയാണല്ലേ. അപ്പം ഫോട്ടോഗ്രാഫി ഒരു ഹോബി മാത്രമായിട്ടല്ല, ഒരു കരിയറായിട്ടും മാറ്റാനായിട്ട് നമുക്ക് സാധിക്കുന്നതാണ്. പലർക്കും ഇതൊരു പാഷൻ തന്നെയാണ്. അപ്പം ഇതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കിന്ന് സംസാരിക്കണം, നമുക്കിതിനെക്കുറിച്ചിട്ടൊക്കെ ഇപ്പോൾ പറയണം. അപ്പം നമുക്ക് ഇന്നത്തെ ഈ ഒരു ചർച്ച എന്ന് പറയുന്നത് നാഷണൽ ക്യാമറ ഡേയെക്കുറിച്ചും ഫോട്ടോഗ്രാഫിയെ കുറിച്ചിട്ടുള്ള ചർച്ചകളാണ് ഇന്നിപ്പോൾ നടക്കാൻ പോകുന്നത്. അപ്പോൾ ചെറിയൊരു ആകാശവാണി ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓൺ ആട്ടിയാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.
1: പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയിൽഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനി. ബഹുമതി ലഭിച്ചതിൽ സെയിൽഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയിൽഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കശ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
2: ഹം ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽ കെ സാത് സാജാ കരെങ്കേ ഓർ മുജെ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽ മേ ലാഗു കർനേ കെ ലിയേ MOU കിയാ ജാ റഹാ ഹൈ.
1: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീല സമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റിനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16th കേരള നിയമസഭയുടെ 1st സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി K.മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ്ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തുനിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. July 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3-ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
1: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3-ൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടേറെ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ ആർജി സുമയാണ് അല്ലേ. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്നത് എന്ന് പറയുന്നത് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ന് നാഷണൽ ക്യാമറ ഡേയെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. നാഷണൽ ക്യാമറ ഡേയെ കുറിച്ചിട്ട് നമ്മളിന്ന് സംസാരിക്കുമ്പോൾ കുറേ അധികം കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് ക്യാമറ എങ്ങനെയാണ് നമ്മളിലേക്ക് വന്നത് എന്നുള്ളതിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു ചിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫസ്റ്റ് ക്യാമറ ഉണ്ടാവുന്നത് ക്യാമറ ഒബ്സ്കൂറ എന്ന് പറയുന്ന ഏൻഷ്യൻ്റ് ക്യാമറയിൽ നിന്നാണ് കേട്ടോ. അത് കഴിഞ്ഞാണ് നമ്മുടെ ഫസ്റ്റ് പെർമനൻ്റ് ഓട്ടോഗ്രാഫ് ഉണ്ടാകുന്നത്. അത് 1826 ഫസ്റ്റ് പെർമനൻ്റ് ഫോട്ടോഗ്രാഫ് ഉണ്ടാവുന്നത്. പിന്നീടുണ്ടാവുന്ന ക്യാമറ എന്ന് പറയുന്നത് ഡാഗ്രോ ടൈപ്പ് ക്യാമറയാണ്. ആ ഡാഗ്രോ ടൈപ്പ് ക്യാമറ എന്ന് പറയുന്നത് 1839 ഉണ്ടാവുന്നത്. അത് കഴിഞ്ഞാണ് നമ്മുടെ സക്ഷാൽ, റോൾ ഫിലിം ആൻഡ് കൊടക് ക്യാമറ ഉണ്ടാവുന്നത്. ഈ കൊടക് ക്യാമറയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ നേരത്തെ ഒന്ന് രണ്ട് തവണ ഞാനിങ്ങനെ ആലോചിച്ചത് കേട്ടോ. ആ കൊടക് ക്യാമറ ആദ്യം ഉണ്ടാകുന്നത് 1888. അത് കഴിഞ്ഞാണ് നമ്മുടെ 35mm ആൻഡ് ലീക്ക എന്ന് പറയുന്ന 1925 ഇറങ്ങിയ ഒരു ക്യാമറയുടെ ക്യാമറ ഒരു രൂപസാദൃശ്യമൊക്കെ ഒരു മോഡലൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഒരു ചെറിയ ക്യാമറ പോലെ നമുക്ക് നമ്മളുടെ കയ്യിലേക്ക് വരുന്നത്. അതാണ് അതിനുശേഷമാണ് 1990 നമ്മളുടെ ഡിജിറ്റൽ റെവല്യൂഷനും നമ്മുടെ മോഡേൺ ക്യാമറാസും ഒക്കെ ഇറങ്ങി തുടങ്ങിയത്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ക്യാമറകളിൽ നിന്നുള്ളൊരു ആ ക്യാമറയുടെ ആ ഒരു എവല്യൂഷൻ എന്ന് പറയുന്നത്, ആ ഒരു ചരിത്രം വരുന്നത് ആ ക്യാമറയിൽ നിന്ന് ഇങ്ങനെയാണ്. അതായത് ആദ്യത്തെ ക്യാമറ ഒബ്സ്കൂറ എന്ന് പറയുന്നത് ക്യാമറയുടെ ഏറ്റവും ആദ്യത്തെ രൂപമാണ്. ഇതൊരു യഥാർത്ഥ ക്യാമറയല്ല, മറിച്ച് വെളിച്ചത്തിൻ്റെ ഒരു പ്രതിഭാസമായിട്ടാണ് അവർ അതിനുപയോഗിച്ചത് കേട്ടോ. ഒരു ഇരുണ്ട മുറിയിലോ പെട്ടിയിലോ ചെറിയൊരു ദ്വാരത്തിലൂടെ വെളിച്ചം കടത്തി വിടുമ്പോൾ പുറത്തുള്ള കാഴ്ചയുടെ തലതിരിഞ്ഞ ചിത്രം അത് നമ്മുടെ എതിർവശത്തുള്ള ഭിത്തിയിലോ പ്രതത്തിലോ ഇങ്ങനെ പതിക്കുന്നു. ഇത് ചിത്രങ്ങൾ പകർത്താൻ ഉപയോഗിച്ചിരുന്നില്ല, പകരം ചിത്രകാരന്മാർക്ക് വരയ്ക്കാനായിട്ട് സഹായിക്കുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഇത് കുറച്ചും കൂടി കണക്റ്റ് ആവുന്നത് നമ്മളുടെ ഇപ്പം +2 പഠിക്കുന്ന കുട്ടികൾക്കായിരിക്കും. നമ്മൾ ഫിസിക്സിൽ ഇതേ സെയിം എക്സ്പെരിമെൻ്റ് നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ. അതായത് നമ്മുടെ കോൺകേവ് ലെൻസും കോൺവെക്സ് ലെൻസും ഒക്കെ യൂസ് ചെയ്ത് നിങ്ങളത് ചെയ്യുന്നുണ്ടായിരിക്കും. അതാണ് കേട്ടോ, അങ്ങനെ ആ ഒരു ലെൻസുകളുടെ ആ ഒരു ഇതാണ് നമ്മളുടെ ക്യാമറ ഒബ്സ്കൂറ എന്ന് പറയുന്ന ആ ഒരു ക്യാമറ, ഫസ്റ്റ് ക്യാമറ. അതായത് ക്യാമറയല്ല, അതൊരു പ്രതലത്തിൻ്റെ വെളിച്ചം മാത്രമായിട്ടാണ് അതിനെ സൂചിപ്പിക്കുന്നത്. അതിൽ നിന്നും പിന്നീട് ആദ്യത്തെ പെർമനൻ്റ് ഫോട്ടോ വരുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു 1826. ഇത് ഫ്രഞ്ച് ശാസ്ത്രജ്ഞനായ ജോസഫ് നെസിഫോർ നീബ്സ് ആണ് ചരിത്രത്തിലെ ആദ്യത്തെ ഈ പെർമനൻ്റ് ഫോട്ടോ എടുക്കുന്നത്. ക്യാമറ ഒബ്സ്ക്യൂർ ഉപയോഗിച്ചിട്ട് 8 മണിക്കൂർ നേരത്തെ എക്സ്പോഷറിലൂടെയാണ് അദ്ദേഹം ഈ ഒരു ചിത്രം പകർത്തി വന്നത്. ഒരു ലോഹത്തികിടിൽ ബിറ്റുമെൻ പൂശിയാണ് അദ്ദേഹം ഇത് സാധ്യമാക്കിയത്. അതിനുശേഷം 1839 ഡാഗുറോ ടൈപ്പ് ക്യാമറ വരുമ്പോൾ ലൂയിസ് ഡാഗുറ എന്ന മറ്റൊരു ഫ്രഞ്ചുകാരനാണ് ഈ പ്രക്രിയയെ പരിഷ്കരിച്ചത്. അദ്ദേഹം വെള്ളി പൂശിയ ചെമ്പ് തികടകൾ ഉപയോഗിച്ച് കൂടുതൽ വ്യക്തമായ ചിത്രങ്ങൾ കുറഞ്ഞ സമയം കൊണ്ട്, അതായത് 10-20 മിനിറ്റ് കൊണ്ട് പകർത്താൻ കഴിയുന്ന ഡാഗുറ ടൈപ്പ് എന്ന ക്യാമറ വികസിപ്പിച്ചു. ഇത് ഫോട്ടോഗ്രാഫിയെ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച ഒരു ക്യാമറയാണ് ഈ ഡാഗുറോ ടൈപ്പ് ക്യാമറ എന്ന് പറയുന്നത്. അതിനുശേഷം നമ്മൾ റോൾ ഫിലിം, നമ്മളുടെ കൊടാക് ക്യാമറയിലേക്ക് എത്തുമ്പോൾ 1888. ഈ കാലഘട്ടത്തിലാണ് ജോർജ് ഈസ്റ്റ്മാൻ എന്ന വ്യക്തി ഫോട്ടോഗ്രാഫിയിൽ വിപ്ലവം സൃഷ്ടിച്ചത് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. കൊടാക് എന്ന പേരിൽ ഒരു ക്യാമറ പുറത്തിറക്കി. ഇതിൽ പേപ്പർ ഫിലിം റോളുകൾ ഉപയോഗിക്കുമായിരുന്നു. ചിത്രങ്ങൾ എടുത്ത ശേഷം ക്യാമറ മുഴുവനായി കൊടാക് കമ്പനിക്ക് അയച്ചു കൊടുക്കണം. അവർ ഫോട്ടോകൾ പ്രിന്റ് ചെയ്ത് തിരികെ നൽകും. നിങ്ങൾ ബട്ടൺ അമർത്തു, ബാക്കി ഞങ്ങൾ ചെയ്തു കൊള്ളാം എന്നായിരുന്നു അവരുടെ ആ ഒരു മുദ്രാവാക്യം എന്ന് പറയുന്നത്. അതിനുശേഷം 35mm ക്യാമറകളും കോമ്പാക്ട് ക്യാമറകളും 1920 ഇറങ്ങുകയുണ്ടായി. ലീക്ക പോലുള്ള കമ്പനികൾ ചെറിയ കൊണ്ടു നടക്കാവുന്ന 35mm ക്യാമറകൾ വികസിപ്പിച്ചു. ഇത് ഫോട്ടോഗ്രാഫിയെ കൂടുതൽ ജനപ്രിയമാക്കുകയും പിന്നീട് 1970 ഓട്ടോ ഫോക്കസ് സംവിധാനമുള്ള പോയിന്റ് ആൻഡ് ഷൂട്ട് ക്യാമറകൾ പിന്നീട് വന്നു. പിന്നീടാണ് നമ്മളുടെ ഒരു ഡിജിറ്റൽ വിപ്ലവം നമ്മളുടെ നാട്ടിൽ ഉണ്ടാവുന്നത്. 1990
ആണ്. 1991 കൊഡാക് ആദ്യത്തെ ഡിജിറ്റൽ SIRL ക്യാമറ പുറത്തിറക്കിയത്. ഇത് ഫിലിമിന് പകരം ഡിജിറ്റൽ സെൻസറുകൾ ഉപയോഗിച്ചും പിന്നീട് ഡിജിറ്റൽ ക്യാമറകൾ കൂടുതൽ ചെറുതും വില കുറഞ്ഞതും കൂടുതൽ തെളിച്ചമുള്ളതുമായി മാറുകയും ചെയ്തു. ഫോട്ടോകൾ ഉടൻ തന്നെ കാണാനും ഡിലീറ്റ് ചെയ്യാനും മറ്റും സാധിച്ചത് ഈ ഒരു വിപ്ലവത്തിലൂടെയാണ് കേട്ടോ. അതിനുശേഷമാണ് 2000s നമ്മുടെ സ്മാർട്ട് ഫോണിൻ്റെ കടന്നുകയറ്റവും ഇന്ന് ക്യാമറകളുടെ വികാസത്തിലെ ഏറ്റവും വലിയ ഒരു ഘട്ടമെന്ന് പറയുന്നത് സ്മാർട്ട് ഫോണുകളാണ് അല്ലേ. വളരെ മികച്ച ക്വാളിറ്റിയുള്ള ഫോട്ടോകളും വീഡിയോകളും പകർത്താൻ കഴിയുന്ന ക്യാമറകളാണ് ഇന്ന് സ്മാർട്ട് ഫോണിലുള്ളത്. ഇന്നിപ്പോൾ ആർക്കും എളുപ്പത്തിൽ നല്ല ചിത്രങ്ങൾ എടുക്കാനും അത് നമ്മുടെ ലോഗോവും നമ്മുടെ ആളുകളും ഒക്കെ ആയിട്ട് പങ്കുവെക്കാനൊക്കെ സാധിക്കുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ കടന്നുകയറ്റത്തിൽ കൂടിയാണ്. അതേപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള നല്ല ഫോട്ടോകൾ, നമുക്ക് ജീവനുണ്ടോ ജീവനില്ലയോ എന്ന തരത്തിൽ നമ്മൾക്ക് വരെ കൺഫ്യൂഷൻ തോന്നാവുന്ന തരത്തിലുള്ള ചിത്രങ്ങളും ക്യാമറകളും അതേപോലെ തന്നെ ഫോണുകളും ഇതൊക്കെ കിട്ടുന്നത് ഈ ഒരു സ്മാർട്ട് ഫോണിൻ്റെ ആ ഒരു കടന്നുവരവോടുകൂടി തന്നെയാണ്. അങ്ങനെയാണ് നമുക്ക് ഇങ്ങനെ ഓരോ മനുഷ്യരിലും നമുക്ക് വ്യതിയാനങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ തന്നെ ലോകത്ത് ഓരോരോ ടെക്നോളജീസിനും മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ടെക്നോളജീസ് മാറ്റം സംഭവിക്കുമ്പോൾ നമുക്ക് അതേപോലെ തന്നെ ഗുണവുമുണ്ട് ദോഷവുമുണ്ട്. അതിനെക്കുറിച്ചിട്ടാണ് ഇന്ന് നമ്മളുടെ ഈ ഒണാട്ടുകര പാസഞ്ചറിൽ നമ്മൾ പാസഞ്ചേഴ്സുമായിട്ട് സംസാരിക്കാൻ പോകുന്നത്. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഒണാട്ടുകര പാസഞ്ചർ. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കണ്ട. വിളിക്കേണ്ട നമ്പർ 9444709912. ഇത് എൻ്റെ റേഡിയോ 91.2 ഒണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലെയ്, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: മാസവും വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്ത് സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ക്യാമറകളെ പറ്റിയിട്ടാണ് അല്ലേ? ക്യാമറകളിൽ ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ ക്യാമറ മൊബൈലുകളിൽ ഫോട്ടോ എടുക്കാനും ഒക്കെ ഇഷ്ടമുള്ളവർ ഒരുപാട് പേര് നമ്മളുടെ ചുറ്റുമുണ്ട് അല്ലേ? അപ്പം നമുക്ക് അതിനെ പറ്റിയിട്ടുള്ള ഗുണങ്ങളെയും സംസാരിക്കണം, കുറച്ച് ദോഷവശങ്ങളും ഉണ്ട്. അപ്പോൾ ദോഷവശങ്ങളെന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ക്യാമറ ഇറങ്ങിയ സമയങ്ങളിലൊന്നും നമുക്ക് അങ്ങനെ വലിയ വലിയ ദോഷങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. എല്ലാവരും ഇതൊരു അതിൻ്റേതായിട്ടുള്ള ഫോട്ടോ എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ സിനിമകളിൽ അല്ലെങ്കിൽ ഷോർട്ട് ഫിലിംസിനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിച്ചതാണ്. പക്ഷേ ഇപ്പോൾ നമ്മുടെ സ്വകാര്യതയിലേക്കുള്ളൊരു കടന്നുകയറ്റം, ഒരു പ്രൈവസി ഇഷ്യൂ വന്നിട്ടുണ്ട് ഇല്ലേ? ഇന്ന് എല്ലാവരുടെയും കൈകളിൽ ക്യാമറകളുള്ളൊരു കാലഘട്ടമാണ്. സ്മാർട്ട് ഫോണുകൾ നമ്മുടെ അനുവാദമില്ലാതെ മറ്റുള്ളവർ ചിത്രങ്ങളോ വീഡിയോകളോ പകർത്താനുള്ള സാധ്യതകളൊക്കെ വളരെയധികം കൂടുതലാണ്. അതേപോലെ തന്നെ ഹിഡൻ ക്യാമറാസ്, അതായത് വളരെയധികം ചെറിയ ചെറിയ ക്യാമറാസ് നമ്മളുടെ വ്യക്തികളുടെ സ്വകാര്യതയ്ക്ക് വലിയൊരു ഭീഷണിയായിട്ട് മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇപ്പം വരുന്നതാണ് നമ്മളുടെ AI ഉപയോഗിച്ചിട്ട് വ്യാജ ചിത്രങ്ങളും അതിൻ്റെ ദുരുപയോഗവുമൊക്കെ. ഫോട്ടോഷോപ്പ് പോലുള്ള എഡിറ്റിംഗ് സോഫ്റ്റ്വെയറുകളും അല്ലെങ്കിൽ ഇപ്പോഴത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാങ്കേതിക വിദ്യയൊക്കെ ഉപയോഗിച്ച് യഥാർത്ഥ ചിത്രങ്ങളെ വ്യക്തമാക്കാനും അല്ലെങ്കിൽ വ്യാജ ചിത്രങ്ങൾ നിർമ്മിക്കാനും ഒക്കെ ഒരുപാട് സാധിക്കുന്നുണ്ട്. ഇത് വ്യക്തിഹത്യയ്ക്കും അതേപോലെ തന്നെ ബ്ലാക്ക് മെയിലിനും വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറച്ച് ദോഷവശങ്ങളും നമ്മളുടെ ക്യാമറകൾ ഇറങ്ങിയ സമയത്ത്, ഇപ്പം ഇറക്കിയവർ ഇത് ചിന്തിച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ഇത് സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമൊക്കെ ആയിട്ട് മാറുമെന്നുള്ളത്. പക്ഷേ ഇപ്പം ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ നമ്മൾ നേരിടുന്നതും ഈ ഒരു കാര്യത്തിലാണ് അല്ലേ? കാര്യം കഴിഞ്ഞ ദിവസമാണ് നമ്മളുടെ തമിഴ് ഡയറക്ടറും അല്ലെങ്കിൽ നമ്മൾ ആക്ടറുമൊക്കെ ആയിട്ടുള്ള ഭാഗ്യരാജ് മരണപ്പെടുന്നത്. അപ്പോൾ ആ മരണപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ ബോഡി വീട്ടിലോ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്ന രാധിക എന്ന് പറയുന്ന ആക്ട്രസ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞങ്ങൾ അഭിനയിക്കുന്നത് വേണമെങ്കിൽ ഞങ്ങൾ സിനിമയിൽ കാണിച്ചു തരാം, പക്ഷേ ഇത് ഞങ്ങളുടെ സ്വകാര്യ നിമിഷവും ഞങ്ങൾ സ്വകാര്യതയിൽ ഏറ്റവും കൂടുതൽ മാനിക്കപ്പെടുന്ന ആ ഒരു ദിവസം കൂടിയാണ്. അപ്പം നിങ്ങൾ ദയവ് ചെയ്ത് ഇതിൽ നിന്ന് മാറി നിൽക്കുക, ഞങ്ങളുടെ സ്വകാര്യതയെ മാനിക്കുക എന്ന് പറഞ്ഞു മനസ്സിലാക്കേണ്ട ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ആ ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ വലിയ രീതിയിൽ ഇപ്പോൾ നമ്മളുടെ സലീം കുമാർ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ പ്രതികരിച്ച രീതിയൊക്കെ ആണെങ്കിലും ഇതേ അവസ്ഥ തന്നെയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അപ്പോൾ ആദ്യത്തെ പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: ഹലോ.
0: നമസ്കാരം.
1: നമസ്കാരം.
0: നമസ്കാരം.
1: ഒരു ഉപകരണത്തിന് വിപ്ലവകരമായ മാറ്റം സംഭവിച്ച ഒരു ഉപകരണം തന്നെയാണ് ക്യാമറ.
0: അതെ,
1: തുടക്കം മുതല് ഇപ്പം ഇപ്പോഴത്തെ കാലത്ത് തീക്കുന്ന ക്യാമറകളിലേക്കുള്ള മാറ്റം, പക്ഷേ ഈ വിപ്ലവകരമായ മാറ്റത്തോടൊപ്പം തന്നെ അതുപോലെ തന്നെ അതിന്റെ ദുരുപയോഗവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദുരന്തകരമായ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു മനുഷ്യരുടെ സ്വകാര്യതയെ നശിപ്പിക്കുന്നത്. അത് ഇന്നത്തെ കാലത്ത് മീഡിയകള്, പിന്നെ എന്താ പറയുന്നേ, പുതിയ മീഡിയകളെന്ന് അവകാശപ്പെടുന്ന കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, അവരൊക്കെ അവസരത്തിലും അനവസരത്തിലും അവസരം ഏതാണ് എവിടെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് മനസ്സിലാകാതെ ദുരുപയോഗം ചെയ്യുന്ന പല കാഴ്ചകളും നമ്മൾ ദൈനംദിനം കാണുന്നുണ്ട്.
0: അതെ അതെ.
1: കാരണം വളരെ ശരിയായ രീതിയിൽ ഉപയോഗിക്കേണ്ട ഒരു മികച്ച ഉപകരണത്തെ വളരെ മോശമായ രീതിയിൽ ഉപയോഗിക്കുന്ന വളരെ ദുരന്തകരമായ ഒരു കാഴ്ച നമ്മൾ കാണുന്നുണ്ട്.
0: അതെ.
1: പക്ഷെ ബാല്യകാലത്തൊക്കെ കൗതുകം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്ന് ദിവസം കാത്തിരിക്കണം, എന്തായിരിക്കും, എങ്ങനെയായിരിക്കും ആ ചിത്രത്തിനകത്ത് നമ്മൾ വരുന്നത് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു. ഇപ്പം ആ ക്ലിക്ക് ചെയ്യുന്ന സമയം തന്നെ കാണാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റം വന്നപ്പം അത്രത്തോളം ദുരന്തവും ഉണ്ട്, നല്ലതുമാണ്. അതിന്റെ നല്ല വശങ്ങളിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും മനോഹരമായ നമ്മുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളെയും അതേപോലെ പകർത്തി സൂക്ഷിക്കുന്നതിനും വരും തലമുറയ്ക്കും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ സൗഹൃദങ്ങൾക്കും ഇനിയിപ്പോ അന്യനാട്ടിലുള്ളവർക്കും ബന്ധുക്കൾക്കും ഒക്കെ അയച്ചു കൊടുക്കുന്നതിനൊക്കെയുള്ള എല്ലാ ആധുനിക സംവിധാനങ്ങളും ഉണ്ട്. പക്ഷെ എല്ലാം ശരിയായ ദിശയിലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അത് വളരെ നല്ലതാണ്. പിന്നെ പണ്ട് കാലത്ത് നമ്മൾ ഈ കല്യാണം അതുപോലൊക്കെയുള്ള ചടങ്ങുകൾ വരുന്ന ഫോട്ടോഗ്രാഫേഴ്സ്, അവരുടെ കൂടെ വരുന്ന ലൈറ്റ്

0: ഇപ്പൊ പിന്നെ ഒരു ഒരു ഒരു പരാതി കൂടുണ്ട്, ഇത് കേൾക്കുന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ, വിശേഷപ്പെട്ട ചടങ്ങുകളൊക്കെ നടക്കുമ്പോൾ ഈ ഫോട്ടോഗ്രാഫേഴ്സ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കാണാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനൊരു മാറ്റം കൂടെ അവര് ഒരു ബദൽ സംവിധാനം എന്തെങ്കിലും ഉണ്ടെന്ന് നോക്കണം. കാരണം അത്രയും ആൾക്കാർ ഒരു ഓഡിറ്റോറിയത്തിൽ നിറഞ്ഞിരിക്കുമ്പോൾ ഈ ക്യാമറമാന്മാരുടെ പിൻഭാഗം മാത്രം ദർശിപ്പി കാണുന്നിട്ട് പോരണ്ടി വരുന്ന ഒരു ദുരന്ത അവസ്ഥ കൂടിയുണ്ട്. അപ്പം ലോക ഫോട്ടോഗ്രാഫി ദിനത്തിലെ എല്ലാ ഫോട്ടോഗ്രാഫർമാർക്കും ക്യാമറ ഉപയോഗിക്കുന്നവർക്കും ആസ്വദിക്കുന്നവർക്കും എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു.
1: ഓക്കെ, നന്ദി ചേട്ടാ, വളരെയധികം നന്ദി. വളരെയധികം ഇൻഫോർമേറ്റീവ്, നല്ല അധികം വിവരങ്ങളുള്ളൊരു കാര്യമാണ് അദ്ദേഹം പങ്കുവച്ചത്. ശരിയാണ്, വളരെയധികം സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമായി ക്യാമറകൾ മാറുമ്പോഴും നമ്മൾ പറഞ്ഞ് നിർത്തിവെച്ചത് നമ്മളുടെ സലീം കുമാർ, നമ്മളുടെ നടൻ സലീം കുമാർ മരണപ്പെട്ട സമയത്ത് അദ്ദേഹത്തിൻ്റെ മകൻ റിയാക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമെന്ന് പറയുന്നത് വളരെ വൈകാരികവും അതേപോലെ തന്നെ വളരെയധികം ദേഷ്യത്തോടു കൂടിയിട്ടാണ് അദ്ദേഹം മീഡിയാസിനോട് പ്രതികരിച്ചത്. കാരണം അവർക്ക് ആ അദ്ദേഹത്തിൻ്റെ ആ ഒരു ചടങ്ങുകൾ, മരണാനന്തര ചടങ്ങുകൾ ചെയ്യാൻ പറ്റാത്ത വിധം ക്യാമറകൾ അവിടെ തിങ്ങിക്കൂടുകയും അവർക്കൊന്ന് കരയാൻ പോലും പറ്റാത്ത വിധം അവിടെ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുക ചെയ്യുന്നൊരവസ്ഥയുണ്ടായിരുന്നു. അപ്പം ഇത്തരം രീതിയിലുള്ള കടന്നുകയറ്റം എന്ന് പറയുന്നത് നമുക്കൊരിക്കലും അനുവദിക്കാൻ പറ്റുന്നത് ഒന്നല്ല. കാരണം ഓരോ ദിവസം കഴിയുന്തോറും നമ്മളുടെ ആ ഒരു സ്വകാര്യത ഇങ്ങനെ നമ്മളിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം. ഇപ്പം എനിക്ക് തോന്നുന്നത് സ്വകാര്യതയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ ഒന്നും അങ്ങനെ സ്വകാര്യമായിട്ട് വെക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. കാര്യം സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം ഉള്ളതുകൊണ്ടും കൂടുതൽ നമ്മളീ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ ക്യാമറകളുടെ ഈ ഒരു കൂടുതൽ നമുക്ക് റിയലിസ്റ്റിക് ആയിട്ട് കാര്യങ്ങൾ കിട്ടുന്നത് കൊണ്ടും എല്ലാവർക്കും ഇത് ഈസി ആയിട്ട് അവൈലബിൾ ആവുന്ന ഒരു സമയം കൂടിയാണിത്. അതുകൊണ്ട് സ്വകാര്യത എന്ന് പറയുന്നത് പോലും വളരെയധികം മാനിക്കപ്പെടുന്നില്ല എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. അപ്പം എങ്ങനെയാണ് നമുക്ക് ഇതിൽ നിന്ന്, നമുക്ക് ഈ പറഞ്ഞതുപോലെ, ചേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഇതിൽ നിന്നൊരു ബദൽ സംവിധാനം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നമുക്ക് തോന്നുന്നില്ല. കാരണം ഓരോ ദിവസം കഴിയുന്തോറും ഇവർക്ക് എങ്ങനെയാണ് പുതിയ രീതിയിൽ നമുക്ക് ഇന്ന ആംഗിളിൽ ഇങ്ങനെ ഷോട്ട് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടുമോ എന്നുള്ള ഒരു അന്വേഷണത്തിലാണ് ഇപ്പോഴത്തെ ഓൺലൈൻ മീഡിയാസ്. അപ്പം അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
2: എന്തായാലും ഒത്തിരി നാളിന് ശേഷം പ്രകാശിന്റെ സൗണ്ട് കേട്ടിന് അദ്ദേഹം വളരെ ഒന്നിനും പ്രതികരിക്കാതിരിക്കുക, പക്ഷെ കേൾക്കുന്നുണ്ട് അദ്ദേഹം. അതേപോലെ തന്നെ ഈ വിളിക്കുന്നില്ല എന്നുള്ള ഒരു ചിന്ത അവതാരകർക്ക് വേണ്ട. കാര്യം എല്ലാവരും ഇത് നിങ്ങളെ നല്ല രീതിയിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ അത് നല്ലൊരു അവസരം. ഞാൻ പറയാൻ വന്നത് ഏറ്റവും കൂടുതൽ ക്യാമറയെ സ്നേഹിക്കുന്നതും അതുകൊണ്ട് ജീവിക്കുന്ന ഒരാളുണ്ട്, സന്തോഷ് ജോർജ് പവൻ. അദ്ദേഹത്തിന്റെ ആ ഇതെന്ന് പറഞ്ഞാൽ പുള്ളിയുടെ ഒരു ലേഖനം, ഒരുപാട് പുസ്തകങ്ങൾ കക്ഷിയുടെ തന്നെ എന്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അതേപോലെ ഇപ്പൊ പുള്ളി ഇറക്കി ആ കേരളീയസ്, അത് എല്ലാവരും വായിക്കേണ്ട. അപ്പൊ വലിയ ചിന്താഗതി, ഇത്രയും കൂടി ആ ക്യാമറ കൊണ്ടാണ് പുള്ളി ഇത്രയൊക്കെ ഡെവലപ്മെന്റ് ആക്കിയത്, ഇത്രയും ക്യാമറ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ആ പിന്നെ എനിക്ക് കൂടുതലൊന്നും സംസാരിക്കും, ഇത്രയേ ഉള്ളൂ.
1: ഓക്കെ, അതായത് ശരിയാണ്, ഞാൻ നമ്മളത് പറയാനുള്ള ആ ഒരു ടോപ്പിക്കിലേക്ക് വരികയായിരുന്നു. കാര്യം ഈ മോഡേൺ ക്യാമറാസ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഉപകാരപ്പെടുന്നത് നമ്മൾക്ക് കൂടുതലും ട്രാവൽ ചെയ്യുന്ന ആളുകൾക്കും അതേപോലെ തന്നെ ആ ട്രാവൽ ചെയ്യുന്ന യാത്രകളുടെ ആ ഒരു വ്ളോഗൊക്കെ സോഷ്യൽ മീഡിയയിൽ കൂടി അവതരിപ്പിക്കുന്ന ആളുകൾക്കുമാണ് ഏറ്റവും ഒരു എന്താ പറയുക ആ ഒരു ഈ ക്യാമറ വെച്ചിട്ടുള്ള ഉപയോഗമുള്ളത്. പക്ഷേ ഇതിനൊക്കെ എത്രയോ മുൻപ് നമ്മൾ ലേബർ ഇന്ത്യയിലെ ഫ്രണ്ട് പേജിൽ സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറിച്ചിട്ട് നമ്മളിങ്ങനെ വായിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ യാത്രാരീതികളെക്കുറിച്ച് സംസാരിക്കുമ്പോഴും സഫാരി ചാനലിലൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോകൾ കാണുമ്പോഴും ഏറ്റവും കൂടുതൽ ഈ ക്യാമറയെ ഉപയോഗപ്പെടുത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് നമുക്ക് നിസ്സംശയം പറയാനായിട്ട് സാധിക്കും അല്ലേ. അതായത് കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ സ്ഥലങ്ങളും മലയാളികളിലേക്ക് കൂടുതൽ കാര്യങ്ങളെല്ലാം പരിചിതമാക്കി തന്നത് സന്തോഷ് ജോർജ് കുളങ്ങര എന്ന് പറയുന്ന യാത്രികനാണ്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണ് നോക്കാം. നമസ്കാരം.
3: ഹലോ, ഗുഡ് മോർണിംഗ് സുമയ്യ.
1: ഗുഡ് മോർണിംഗ്.
3: പിന്നെ നമ്മൾ ക്യാമറയുടെ ഉപയോഗത്തെ കുറിച്ച് നല്ലതുമുണ്ട് ചീത്തതുമുണ്ട്. ഓക്കെ, എല്ലാത്തിനും ഒരു നല്ല വശവും ചീത്ത വശവും ഉണ്ടല്ലോ.
1: അതെ.
3: പിന്നെ ഇപ്പൊ ക്യാമറയുടെ ഫോട്ടോസിനെ കുറിച്ചൊക്കെ എനിക്ക് നല്ല വശങ്ങൾ കൂടുതൽ തോന്നിയിട്ടുണ്ട്. കാരണം ഇന്നിപ്പോ എന്റെ കുഞ്ഞുമോന്റെ ബർത്ത്ഡേ, കൊച്ചുമോന്റെ, അവന് 5 വയസ്സായി. അപ്പൊ അവൻ ജനിക്കുന്ന അന്നേരം തൊട്ടുള്ള സംഭവങ്ങൾ നമുക്കിപ്പോഴും ആ ഒരു വിഷ്വൽസിലൂടെ ഫോട്ടോസിലൂടെ ഒക്കെ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ. നമുക്ക് ഇന്നേ ഒരു സ്റ്റാറ്റസ് ആക്കാം. പക്ഷെ നമ്മുടെയൊക്കെ ഒരു ജന്മദിനം വന്നു കഴിഞ്ഞാൽ നമ്മള് സത്യം പറഞ്ഞാൽ അന്നൊന്ന് അമ്പലത്തിൽ പോയി തൊഴുക, വീട്ടിൽ വരിക, ഫോട്ടോ എടുക്കാനും വരില്ല. ആ കുഞ്ഞുനാളിലത്തെ ഓരോരോ വേരിയേഷൻസ് നമ്മൾ കണ്ടിട്ടേ ഇല്ല. ഞാൻ കണ്ടിട്ടില്ല, എന്റെ ഞാൻ പറയാം നമ്മുടെ ഒരു പ്രായത്തിന്റെ ഇതില്. പിന്നെ കാണും നമ്മൾ എന്തെങ്കിലും 10-ാം ക്ലാസ്സിലേക്ക് കാണാൻ വേണം ഒരു ഫോട്ടോ എടുക്കണം, അല്ലെങ്കിൽ അത്യാവശ്യത്തിനാണ്. പിന്നെ നമ്മൾ കാണുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് സന്തോഷം തോന്നുന്ന കാര്യം, പണ്ടുള്ള നമ്മള് കല്യാണത്തിന് പോവല്ലോ, അപ്പൊ എവിടെങ്കിലും ഒക്കെ നമ്മൾ ചിലപ്പോ ഒരു തല നമ്മുടെ കാണുമ്പോ ഇപ്പൊ നമുക്കത് കാണുമ്പോഴുള്ള ഒരു സന്തോഷം
1: പണ്ട്
3: മനസ്സിലായോ. അപ്പൊ ഈ ഒരു അടുത്ത തലമുറയിലോട്ട് വരുമ്പോഴ് നമ്മളൊക്കെ ഇങ്ങനെ വയസ്സായി നിൽക്കുമ്പോഴൊക്കെ ഈ കുട്ടികളുടെ ഈ രീതികളും ഇതൊക്കെ നമുക്ക് കാണാനും ആസ്വദിക്കാനും കുറച്ച് റിലാക്സ് ആകാനൊക്കെ നല്ല സംഭവമായി ആണ് ഇത് ക്യാമറ. പിന്നെ മീഡിയാസ് പിന്നെ കുറെ എടുത്ത് ചെന്നിട്ട് നമുക്ക് നല്ല കാര്യങ്ങൾ അറിയാൻ ഒത്തിരി കാര്യങ്ങളുണ്ട് മീഡിയാസിലൂടെ. അതിലുപരി ഒത്തിരി ചീത്ത കാര്യങ്ങളും ഉണ്ട്. അതിപ്പം ഓരോരുത്തർ പൈസ ഉണ്ടാക്കാൻ വേണ്ടി മീഡിയാസിനെ ഇരിക്കുന്ന, സത്യം പറയുന്ന, അസത്യം പറയുന്ന, എന്തൊക്കെയോ നമുക്കറിയില്ല. അതിനെ അതിനകത്ത് നമ്മൾ, ഞാൻ വിചാരിക്കേണ്ട ഒരു കാര്യം, നമ്മൾ അതിന്റെ നല്ല വശങ്ങൾ മാത്രം ഉൾക്കൊള്ളുക, ചീത്ത വശങ്ങൾ നമ്മളത് ട്രോൾ ചെയ്ത് കളയുക. വേണ്ടല്ലോ, വേണ്ട, നമുക്ക് കാണുമ്പോഴറിയാലോ. പിന്നെ ഫോട്ടോസിനെ കുറിച്ചും ഫോട്ടോഗ്രാഫറെ കുറിച്ചും ചില ആളുകൾ നമ്മളറിയാവും. നമ്മൾ ചില സ്റ്റുഡിയോയിൽ ചെന്ന് എടുത്തു കഴിഞ്ഞാൽ ഫോട്ടോ നമുക്ക് തന്നെ തോന്നും ആ സൂപ്പറാ, നമ്മളിങ്ങനെയാന്ന് നമുക്കറിയാം. എങ്കിൽ തന്നെ ആ ഫോട്ടോയില് ഇത് കാണുമ്പോൾ ഒരു സൂപ്പറാ. പിന്നെ ഫോണിനകത്ത് തന്നെ ഫോട്ടോ എടുക്കുമ്പോൾ അത് എഡിറ്റ് ചെയ്ത് അത് വൃത്തിയാക്കിയൊക്കെ എടുക്കുമ്പോൾ നമുക്കും നമ്മുടേനെക്കാളും കുറച്ച് വെളുപ്പും കളറും ഒക്കെ ചേർത്ത് കിട്ടുമ്പോൾ അത് കാണുമ്പോൾ ഒരു സംതൃപ്തിയാ ഫോട്ടോയുടെ ഇതിലൊക്കെ കാണുമ്പോൾ. എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ നല്ല വശങ്ങൾ തന്നെ തോന്നിയിട്ടുള്ളത്. പിന്നെ അത് ദുരുപയോഗം ചെയ്യുന്നവർക്ക്, എല്ലാത്തിനും ദുരുപയോഗം ചെയ്യുന്നവർക്ക് അത് മോശമായിട്ട് തോന്നാം തോന്നും എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങൾ വെച്ചിട്ട് എല്ലാരും പറയും. ഞാൻ ഈ പണ്ടുള്ള ക്യാമറേസിന്റെയും നമ്മുടെ ഒരു അനുഭവം വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മളത് കൂടുതൽ ഫോൺ ഇതിനു വേണ്ടിട്ട് ഉപയോഗിക്കുന്നില്ല. അതുകൊണ്ട് ഇന്ന് എന്തായാലും എനിക്ക് എന്റെ മോന്റെ ഇതൊക്കെ ഇട്ടിട്ട് നമ്മുടെ ഇത് കൂടെ കേട്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം തോന്നി. അവന്റെ ബർത്ത്ഡേ ആണെന്ന്, 5 വയസ്സായി. ഓക്കേ, ആദികേഷ്.
1: ആദികേഷ്
3: അപ്പൊ അവന് കൂടെ ആശംസ പറഞ്ഞേരേ. ഓക്കേ, താങ്ക് യു. ഓക്കേ,
1: ആദികേഷിന് നമ്മളുടെ എന്റെ റേഡിയോ 91.2-ൽ നിന്ന് നല്ലൊരു ബർത്ത്ഡേ വിഷ്, നന്ന ആരോഗ്യമായിട്ടിരിക്കും, നല്ല പഠിക്കുക കേട്ടോ, നല്ലൊരു ബർത്ത്ഡേ വിഷ് നമ്മൾ ആശംസിക്കുകയാണ്. ശരിയാണ്, നമ്മളുടെ ഇപ്പം എന്റെ കുഞ്ഞുനാളത്തെ ഫോട്ടോ എന്ന് പറയുന്ന, എന്റെ കുഞ്ഞുനാളത്തെ ഫോട്ടോ എന്ന് പറയുന്ന വലിയ ഫോട്ടോസ് കാര്യങ്ങൾ അങ്ങനെയില്ല. പക്ഷെ പിന്നീട് ഒരു എന്താ പറയാ, 7, 8, 9 എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ഗ്രേഡിൽ എത്തുന്നിടം മുതലുള്ള ഫോട്ടോസുകൾ, അതിൻ്റെ ഇടയിൽ വെച്ചിട്ടുള്ള ഫോട്ടോസ് എന്നൊക്കെ പറയുന്നത് വളരെയധികം കുറവാണ്. പക്ഷെ എൻ്റെ സിസ്റ്ററിൻ്റെ നേരെ തിരിച്ചാണ്. പുള്ളിക്കാരിയുടെ എല്ലാ ഫോട്ടോസും, ഏറ്റവും കൂടുതൽ പഴയ ആൽബംസ് എടുത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ ഫോട്ടോസാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ഏറ്റവും കൂടുതലുള്ളത്. അപ്പം അങ്ങനത്തെ ഒരു വ്യത്യാസമുണ്ട്. നമ്മൾ ആ ഒരു ഫോട്ടോ എടുത്ത് വെച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വളർച്ചയുടെ ഓരോരോ ഘട്ടങ്ങൾ നമുക്ക് അതിനകത്തൂടി കാണാനായിട്ട് സാധിക്കും അല്ലേ. അപ്പം നമ്മൾ കുറച്ച് നാൾ കഴിഞ്ഞ് നമ്മളിങ്ങനെ എടുത്ത് വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എത്ര മനോഹരമായിട്ടുള്ള ഒരു കുട്ടിക്കാലത്തിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നു പോയതെന്ന് നമുക്ക് ചിന്തിക്കാം. അത് കഴിഞ്ഞ് നമ്മളുടെ ഓരോ വളർച്ചകളുടെ ഓരോ സ്റ്റേജുകൾ കാണുമ്പോൾ എത്ര മനോഹരമായിരുന്നു, അതൊക്കെ ഓർമ്മിപ്പിക്കാൻ തക്ക രീതിയിലുള്ള ഫോട്ടോകളൊക്കെ നമ്മൾ സൂക്ഷിച്ചു വെക്കാറുണ്ട്. അന്നത്തെ ഫോട്ടോഗ്രാഫർമാരെ കുറിച്ച് നമ്മൾ പറയുകയാണെങ്കിൽ, നമ്മുടെ പണ്ട് മാമുക്കോയയിലെ ഫോട്ടോ എടുക്കുന്ന പോലെ തന്നെ ഐസ് ഓപ്പൺ സ്മൈൽ എന്ന് പറയുന്നതിൻ്റെ കൂട്ടുള്ള ആ ഒരു ഫോട്ടോഗ്രാഫിയിൽ നിന്ന്, രീതിയിൽ നിന്നൊക്കെ മാറിയിട്ട് ഇപ്പം ആളുകൾ എങ്ങനെയാണോ നിൽക്കുന്നത്, ആ ഒരു റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് ഫോട്ടോകൾ കിട്ടും എന്നുള്ളതാണ്. അതായത് ആർക്കും ഇപ്പം അങ്ങനെ ഇങ്ങനെ പോസ് ചെയ്ത് നിൽക്കുന്നതിനേക്കാളൊക്കെ, പോസുകളൊക്കെ ഇഷ്ടം പോലെ ഇപ്പം പോസുകളുടെ ഒരു പെരുമഴ തന്നെയാണ് നമ്മളുടെ ഇപ്പോഴത്തെ ഈ ഒരു കാലഘട്ടത്തിൽ എന്ന് പറയുന്നത്. ഏത് രീതിയിൽ നിന്നാലും അത് പോസാക്കി മാറ്റാനായിട്ടുള്ള ആ ഒരു രീതികളൊക്കെ ഇപ്പോ ഉണ്ട്. അപ്പൊ അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
4: നമസ്കാരം.
1: നമസ്കാരം.
4: അറിഞ്ഞോ അറിയാതെയോ ക്യാമറയെ നമ്മളെല്ലാരും ഇഷ്ടപ്പെടുന്നുണ്ട് അല്ലേ?
1: അതെ.
4: പിന്നെ ഈ ഒരു ഫീൽഡ് ജോലി ചെയ്യുന്ന എല്ലാവർക്കും ആദ്യമായിട്ട് ഒരു ആശംസകൾ പറയുന്നു. എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് എന്റെ അടുത്തുള്ള കൊച്ചെനിക്ക് സെറിനാണ്, സെറിന്റെ സ്റ്റുഡിയോ ആണ് എന്റെ വീടിന്റെ വാതിലുള്ളത്. അപ്പം അവർക്കൊക്കെ ആശംസകൾ അറിയിക്കുന്നു. നല്ല ക്യാമറാമാൻ ആണ് സെറിൻ. പിന്നെ ഇന്നലെ ഞങ്ങള് ഞാനും എന്റെ ഫ്രണ്ടും കൂടിയാണ് വർക്കിന് പോയപ്പോ ഒരു വീട്ടിന് കായൽ തീരത്ത് വരെ അച്ഛനും അമ്മയും മാത്രം ഇരിക്കുന്നു. ഞങ്ങൾ കുറെ നേരം ആ വീട്ടിൽ കയറിയിരുന്ന് അവരോടൊപ്പം സംസാരിച്ചു, എന്നിട്ട് പുറത്തിറങ്ങി വന്നിട്ട് ഈ ബോട്ടിഞ്ചട്ടി പോലെ കെട്ടിയിട്ടിരിക്കുകയാണ്. കോഴിക്കോട് ഭാഗമാണ് ഓപ്പോസിറ്റ് കാണുന്നത്. അപ്പൊ അതൊക്കെ ഞങ്ങൾ ഫോട്ടോ എടുത്തു ക്യാമറയിൽ പകർത്തി വന്നു. എനിക്കും നമ്മളെ ചെറുപ്പമൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നാറുണ്ട്
1: അല്ലേ.
4: ഫോട്ടോഗ്രാഫി ഒരിക്കലും നമ്മൾ കുറ്റം പറയാൻ പാടില്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളുടെ പഴയ കാലം എങ്ങനെയായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് ഈ ഫോട്ടോയിലൂടെയാണ്.
1: ഞാൻ
4: ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഒരു അമ്മച്ചി സർവീസിൽ ഉണ്ടായിരുന്നതാണ്, പ്രായം ഒക്കെ ആയതാണ്. പക്ഷെ മൂന്ന് ഫോട്ടോ, മൂന്ന് പേര് ഒന്നിച്ച് നിൽക്കുന്ന ഫോട്ടോ അക്കാൻ വൈറ്റിരിക്കുന്നു, നല്ല സുന്ദരികളും മൂന്ന് പേര്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതാരുടെ ഫോട്ടോ, വേറെ ഒന്നും ഞാൻ ശ്രദ്ധിച്ചില്ല. ആ ഫോട്ടോസിലേക്കാണ് എന്റെ കണ്ണുപോയത്. കാരണം പണ്ട് നമ്മൾ അമ്പ അമ്പിക അമ്പാരി എന്നൊക്കെ കേട്ടില്ലേ, അതേപോലെ നല്ല സുന്ദരികളും മൂന്ന് പേര് ഇരുന്നപ്പോ അമ്മ വന്നിട്ട് വരുന്ന നടുക്ക് നിൽക്കുന്നത് ഞാനാണ്, സൈഡില് ചേച്ചിയും പണിയത്തിയുമാണ്. ഒരാള് മരിച്ചുപോയി എന്ന് പറയുന്നു, അത്ര ഏജ് ആയി. അപ്പൊ ആ ഫോട്ടോസ് കാണുമ്പോഴുള്ള ആ പഴയ കാലം ഓർക്കുമ്പോഴുള്ള ഒരു ഇത്, ഞാനും അങ്ങനെ ഫോട്ടോസ് കളക്ട് ചെയ്യുന്ന ആളാണ്. ഓഫീസിലായാലും വീട്ടിലായാലും എല്ലാ ഫോട്ടോസും ഞാനും സൂക്ഷിക്കാറുണ്ട്. കുറച്ച് ഒക്കെ ഞാൻ ഫ്രെയിം ഇട്ട് വെക്കായിരുന്നു, ഇപ്പൊ അതങ്ങ് മാറ്റി. ഇപ്പൊ പിന്നെ ആൽബത്തിലൊക്കെ പഴയ ഫോട്ടോസ്, ഇടയ്ക്ക് അതൊന്ന് എടുത്ത് മറിച്ച് നോക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഒരു കുളിർമയുണ്ട് നമ്മുടെ മൈൻഡിന്. അതൊരു നല്ലതാണ്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ അറിയിക്കുന്നു. ഓക്കെ.
1: അതെ അതെ. ചില വീടുകളിൽ, നമ്മൾ ഈ പഴമ ഉള്ള വീടുകളിൽ നമ്മളിങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും, കുറച്ചധികം പഴക്കമുള്ള വീടുകളിലേക്ക് ഇങ്ങനെ കയറി ചെല്ലുമ്പോഴത്തേക്കും, അപ്പം നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും ചിലപ്പം വലിയൊരു ഒരു കാർന്നവരുടെ ഫോട്ടോ ആ വീടിൻ്റെ വാതിക്കൽ ഇങ്ങനെ ഉണ്ടാവും. ഇപ്പോഴും ഫ്രെയിം ചെയ്ത് സൂക്ഷിക്കുന്നവരൊക്കെ ഉണ്ടാകും. അതേപോലെ തന്നെ ഓരോ സമയങ്ങൾ കഴിയുമ്പോൾ ഓരോ മനുഷ്യർ, അപ്പം നമുക്ക് ആ ഒരു രൂപത്തിൽ നിന്ന്, ആ കാർന്നവരുടെ ആ ഒരു രൂപത്തിൽ നിന്ന് ഇപ്പോഴത്തെ കുട്ടികളിലേക്ക് വരുമ്പോൾ എങ്ങനെയാണ് മനുഷ്യരിൽ സംഭവിച്ച ആ ഒരു മാറ്റവും നമ്മളുടെ ചുറ്റുപാടും ഉണ്ടായേക്കുന്ന ആ ഒരു മാറ്റവും എന്ന് പറയുന്നത്, നമ്മൾ ആ ഫോട്ടോ എടുത്ത് നമ്മൾക്ക് സൂക്ഷിക്കുക. അത് ഈ പറഞ്ഞതിൻ്റെ കൂട്ട് തന്നെ നമുക്ക് വലിയ ചരിത്ര പ്രാധാന്യമായിട്ടുള്ള നമ്മളുടെ ഓരോരോ കാര്യങ്ങളും നമ്മൾ പലതും മനസ്സിലാക്കിയിരുന്നത് ഫോട്ടോയിലൂടെയാണ്. ഇപ്പോഴായിരിക്കുമല്ലോ ഈ വീഡിയോസുകളും കാര്യങ്ങളും ഒക്കെ കൂടുതൽ AI സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കുന്നതിനൊക്കെ എത്രയോ എത്രയോ എത്രയോ മുൻപ് നമ്മുടെ നാട്ടിൽ ഈ ഒരു വിപ്ലവം വന്നു കഴിഞ്ഞതാണ്. പ്രകാശേട്ടൻ പറഞ്ഞതുപോലെ തന്നെ ഒരു വിപ്ലവമാണ് ക്യാമറയിൽ കൂടി നമുക്ക് സൃഷ്ടിക്കാനായിട്ട്, ഈ ലോകത്തിലേക്ക് സൃഷ്ടിക്കാനായിട്ട് പറ്റിയതെന്നുള്ളതാണ്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ഇനിയും നമുക്ക് അറിയിക്കാം. അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9444700912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓൺ എ ടയർ പാസഞ്ചർ. കൂടെ ഉള്ളത് ഞാൻ ആർജെ സുമയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ക്യാമറയെ കുറിച്ചിട്ടാണ് അല്ലേ. ക്യാമറയുടെ ഒരു ദിവസമാണ്, ക്യാമറാമാരുടെ ഒരു ദിവസമാണ്, ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ ഒരു ദിവസമാണ്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഈ ക്യാമറകൾ ഈ ഇവോൾവ് ചെയ്ത് വന്നതിൽ ഏറ്റവും കൂടുതൽ പങ്കുവഹിക്കുന്ന ഒന്നാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ ഈ റിയലിസ്റ്റിക് ആയിട്ടുള്ള ആ ഒരു ഫോട്ടോസും വീഡിയോസും കിട്ടുന്നത് കൊണ്ട് തന്നെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ് നമ്മളുടെ അവരുടെ ആ ഒരു ലെൻസ് വെച്ചിട്ടൊക്കെയുള്ള ആ ഒരു ക്യാമറ എന്ന് പറയുന്നത്. അതായത് ദൂരെയുള്ള ആ ഒരു മൃഗത്തെ വരെ നമുക്ക് അടുത്ത് കാണാനും അടുത്ത് അവരുടെ വാസം എങ്ങനെയാണ്, അവരെങ്ങനെയാണ് കഴിക്കുന്നത്, കുടിക്കുന്നത്, പുഴയിൽ നിന്ന് വെള്ളം ശേഖരിക്കുന്നത്, ഇത് കുഞ്ഞുങ്ങളെ പരിപാലിക്കുന്നത്, ഇതെല്ലാം നമുക്ക് വളരെയധികം റിയലായിട്ട് കാണിക്കുന്ന ഒരു സാധനമാണ് വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി എന്ന് പറയുന്നത്. അങ്ങനെ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി ചെയ്യുന്നവർക്കും ഏറ്റവും അധികം ഉപയോഗമുള്ളൊരു സാധനം കൂടിയാണ് ഇപ്പോഴത്തെ നമ്മളുടെ ഈ AI വെച്ചിട്ടുള്ള ക്യാമറാസും അല്ലെങ്കിൽ കൂടുതൽ ലെൻസ് കവറേജ് ഒക്കെ കിട്ടുന്ന ക്യാമറാസും ഒക്കെ അങ്ങനെയാണ് കേട്ടോ. അപ്പം ഇങ്ങനെ നമുക്ക് കുറേയധികം ഉപകാരങ്ങൾ തരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി മാനസിക സമ്മർദ്ദവും അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ ഈ സോഷ്യൽ മീഡിയയുടെ ഉപയോഗം കൂടെയൊക്കെ ഉള്ളത് കൊണ്ട് വളരെയധികം കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യും. സോഷ്യൽ മീഡിയയിൽ എപ്പോഴും പെർഫെക്റ്റ് ആയിട്ടുള്ള ചിത്രങ്ങൾ പങ്കുവെക്കണം എന്ന ആ ഒരു ചിന്ത പലരിലും, പ്രത്യേകിച്ച് ചെറുപ്പക്കാരിൽ, വലിയ രീതിയിലുള്ള ഒരു മാനസിക സമ്മർദ്ദം ഉണ്ടാക്കുന്നുണ്ട്. മറ്റുള്ളവരുടെ ആ ഒരു എഡിറ്റ് ചെയ്ത ചിത്രങ്ങളുമായിട്ട് സ്വന്തം ജീവിതത്തെ താരതമ്യം ചെയ്ത് ആ ഒരു അപകർഷതാബോധം ഉണ്ടല്ലോ, അത് തോന്നാനായിട്ട് ഇതൊരു കാരണമാകും. കാരണം ആരുടെയെങ്കിലും ഫോട്ടോസൊക്കെ കണ്ടിട്ട് ഓ ആ എനിക്ക് ഇന്ന ആ ഒരു സ്ഥലത്ത് പോകണം, എനിക്ക് ഇന്ന ആ ഒരു ഫോട്ടോ എടുക്കണം എന്നുള്ളൊരു തോന്നൽ സ്വാഭാവികമായിട്ടൊരു ചിന്ത മനുഷ്യരിലുണ്ടാകും. പക്ഷെ അത് കിട്ടാതെ വരുമ്പോഴുള്ള ആ ഒരു ടെൻഷനും അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ്സുമൊക്കെ ഉണ്ടല്ലോ, വളരെയധികം വലുതായിരിക്കും. അതേപോലെ തന്നെ ഇപ്പം ഏതെങ്കിലും ഒരു പാറയുടെ അറ്റത്ത് പോയി നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കുക, അല്ലെങ്കിൽ ഈ നമ്മളുടെ കടലൊക്കെ ബീച്ചൊക്കെ കാണാൻ പോയിട്ട് അങ്ങേയറ്റം നിന്ന് കടൽപ്പാലത്തിൻ്റെ അങ്ങേയറ്റം പോയി ഈ പൊഴിയും ചുഴിയും ഒക്കെ ഉള്ളിടത്തൊക്കെ പോയിട്ട് ഇങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കുക, അതൊക്കെ ഏറ്റവും കൂടുതൽ അപകട, എനിക്ക് തോന്നുന്നു ഈ സെൽഫി കാലഘട്ടം ഇറങ്ങിയ ആ ഒരു സമയത്ത് ഇങ്ങനെ അപകടകരമായ രീതിയിലുള്ള ഫോട്ടോസും സെൽഫീസും ഒക്കെ എടുക്കുന്നത് വളരെയധികം ഇങ്ങനെ സുലഭമായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നു. ഓരോ ദിവസം കഴിയുംതോറും ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നവരുടെയും അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനെ ഒരു സെൽഫി ഒക്കെ എടുത്ത് ട്രെയിനിൻ്റെയൊക്കെ മുമ്പിലൊക്കെ പോയി നിന്ന് സെൽഫി ഒക്കെ എടുത്ത് അപകടത്തിൽപ്പെട്ടവരുടെ കാര്യമൊക്കെ അങ്ങനെ അറിയാം, അങ്ങനെ സാഹസികത നിറഞ്ഞ് ആ ഒരു ഫോട്ടോഗ്രാഫി സ്കില്ലൊക്കെ കാണിക്കുന്നവർ ഇപ്പോഴും നമ്മളുടെ ഈ ഒരു കൂട്ടത്തിലുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് വ്യത്യസ്തമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാനുള്ള ആഗ്രഹത്തിൽ നമ്മുടെ ഈ പറഞ്ഞതിൻ്റെ കൂട്ട് ട്രെയിൻ പാളങ്ങളിലും മലമുകളിലും വന്യമൃഗങ്ങളുടെ അടുത്തും പോയി സെൽഫി എടുക്കാൻ ശ്രമിച്ച് ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണം വളരെയധികം വലുതാണ്. അപ്പം ചുരുക്കത്തിൽ ക്യാമറ എന്നത് നമ്മളുടെ ആ ഒരു നിമിഷങ്ങളെ ഓർമ്മകളാക്കി മാറ്റാനുള്ള ഒരു മികച്ച ഉപകരണമാണ്. എന്നാൽ അത് എപ്പോൾ എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു വിവേകം നമുക്കുണ്ടായിരിക്കണം. ഇപ്പോഴത്തെ ആ ഒരു ജനറേഷൻ ഇല്ലാതെ പോകുന്നതും ആ ഒരു ചിന്തയാണ്. കാരണം എവിടെ എപ്പോൾ ഏത് സാഹചര്യത്തിൽ, നേരത്തെ ചേച്ചി പറഞ്ഞ പ്രജ ചേച്ചി പറഞ്ഞതിൻ്റെ കൂട്ട്, എവിടെ എപ്പോൾ ഏത് സാഹചര്യത്തിൽ ഉപയോഗിക്കണം എന്ന് പറയുന്ന ആ ഒരു കാര്യം ഇപ്പോഴത്തെ തലമുറയ്ക്കില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ആരുടെ ഇമോഷൻസ്, അവർ കരയുന്നതായിക്കോട്ടെ, അവർ ചിരിക്കുന്നതായിക്കോട്ടെ, അവരുടെ സ്വകാര്യ നിമിഷങ്ങളായിക്കോട്ടെ, എന്ത് വേണമെങ്കിലും പകർത്തിയെടുക്കാമെന്ന രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു ജനറേഷനെ നമ്മളിതൊന്ന് പറഞ്ഞു പഠിപ്പിക്കുന്നത് വളരെയധികം നന്നായിരിക്കുമെന്നാണ് നമുക്ക് പറയാനുള്ളത് അല്ലേ. അപ്പോൾ പെട്ടെന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544704912. ഇത് എൻ്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർജെ സുമയ്യ.

തിരികെ താം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഒണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചു കൊണ്ടിരുന്നത് ക്യാമറകളെ പറ്റിയിട്ടും ക്യാമറകളുടെ ചരിത്രം എങ്ങനെയാണെന്നും അതിൻ്റെ ദോഷവശങ്ങളും നല്ല വശങ്ങളും ഇതിനെക്കുറിച്ചിട്ടെല്ലാം നമ്മളിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതാണ് സമയം നമുക്കുള്ളത് ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് അഭിപ്രായം പറയാനുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ വിളിച്ചോളൂ കേട്ടോ. വിളിക്കേണ്ട നമ്പർ മറക്കണ്ട, 9544709912. നമ്മൾ ഇങ്ങനെ ആ ഒരു കൺക്ലൂഷനിൽ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോൾ, അതായത് ക്യാമറ ഒബ്സ്ക്യൂറയുടെ ഇരുണ്ട മുറികളിൽ നിന്ന് തുടങ്ങി ഇന്ന് നമ്മളുടെ കൈവെള്ളയിലെ സ്മാർട്ട് ഫോണുകളിൽ എത്തി നിൽക്കുന്ന ക്യാമറയുടെ ചരിത്രം മനുഷ്യൻ്റെ അതിശയിപ്പിക്കുന്ന സാങ്കേതിക മുന്നേറ്റത്തിൻ്റെ ഒരു കഥ കൂടിയാണ് അല്ലേ. അതായത് ചരിത്രത്തെയും നമ്മുടെ ജീവിതത്തിലെ സുന്ദര നിമിഷങ്ങളെയും അതേപടി നിലനിർത്താൻ സഹായിച്ചതിൽ ക്യാമറയുടെ പങ്കെന്ന് പറയുന്നത് ചെറുതല്ല. ചില സാങ്കേതിക വിദ്യകളെയും പോലെ ക്യാമറയ്ക്കും ഇരുവശങ്ങളുണ്ട്. സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റവും നമ്മുടെ വ്യാജചിത്ര ചിത്രങ്ങളുടെ നിർമ്മാണവും സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ടുള്ള അമിതമായ ഉപയോഗവുമെല്ലാം ഇതിൻ്റെ ദോഷങ്ങളായി മാറുമ്പോഴും ക്യാമറ എന്ന മാധ്യമത്തെ നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതിലാണ് അതിൻ്റെ വിജയം ഒളിഞ്ഞുകിടക്കുന്നത്. നിമിഷങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിനോടൊപ്പം തന്നെ ആ നിമിഷങ്ങൾ പൂർണ്ണ മനസ്സോടെ ജീവിച്ചു തീർക്കാനും നമുക്ക് സാധിക്കണം. അപ്പോൾ നമുക്ക് ഈ ഒരു ക്യാമറയെക്കുറിച്ചിട്ട് നമ്മൾ ഇത്ര കാര്യങ്ങൾ നമ്മളിങ്ങനെ ആധികാരികമായി സംസാരിക്കുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മൾ കുഞ്ഞായിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളുടെ ചെറുപ്പത്തിൽ നമ്മൾ ആ ഒരു ക്യാമറയെ ഇങ്ങനെ നോക്കി ഫോട്ടോ എടുക്കുമ്പോൾ ആ ക്യാമറ ഫോട്ടോ എടുക്കുന്ന അങ്കിൾ പറയും, ഒന്ന് ചിരിച്ചേ. ആ ചിരിക്കുമ്പോൾ നമ്മൾ ആ മുഖത്ത് ഉണ്ടാവുന്ന ആ ഒരു പുഞ്ചിരിയും, പിന്നെ പ്രത്യേകിച്ച് നമ്മളുടെ ഗൾഫിലുള്ള അച്ഛനും അമ്മമാർക്കൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫോട്ടോകൾ എടുക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ലേ, അച്ഛനൊക്കെ അയച്ചു കൊടുക്കാനായിട്ട് എടുക്കുന്ന ഫോട്ടോകളൊക്കെ. അപ്പോൾ ആ ഫോട്ടോകളുടെ ആ ഒരു പ്രത്യേകതയും പുതിയ ഉടുപ്പൊക്കെ ഇട്ട് ആ ഫോട്ടോ ഒക്കെ എടുക്കാൻ പോകുമ്പോൾ ആ ഒരു സന്തോഷവും കാര്യങ്ങളും എന്നൊക്കെ പറയുന്നത് കിട്ടുന്നത് ചെറുതല്ലാത്ത സന്തോഷമായിരുന്നു അതൊക്കെ. പക്ഷേ നമ്മൾ ഈ ഒരു വ്യതിയാനം സംഭവിച്ച് നമ്മൾ ഇന്നത്തെ ഈ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുമ്പോൾ ഫോട്ടോ കിട്ടാനും ഒരാളുടെ ഒരു ഫോട്ടോ കിട്ടാനും അല്ലെങ്കിൽ അതിനൊന്നും വലിയ പ്രയാസമില്ലാത്ത ആ ഒരു സമയങ്ങളാണ് ഇപ്പോഴെന്ന് പറയുന്നത്. അപ്പം അതിനെ എങ്ങനെ നമ്മൾ ശരിയായ രീതിയിൽ ഉപയോഗിക്കുക. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് രക്ഷപ്പെട്ടത് ഈ ഒരു മേഖല ക്യാമറകൾ, പുതിയ ക്യാമറകൾ വന്നതും മുതലാണ് ഏറ്റവും കൂടുതൽ വെഡ്ഡിങ് ഫോട്ടോഗ്രാഫിക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നതും ഫോട്ടോഷൂട്ടുകൾക്ക് കുറേയധികം പ്രത്യേകതകൾ ഉണ്ടാകുന്നതും ഒരുപാട് മോഡലിങ്സ് ചെയ്യുന്ന കുട്ടികൾക്ക് കൂടുതൽ വഴി ഒരുക്കുന്നതുമെല്ലാം ഈ ഒരു ക്യാമറകൾ ഉള്ള ആ ഒരു ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വിപ്ലവം തന്നെയാണ് നമ്മളുടെ നാട്ടിലുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതിനെ നമ്മൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അല്ലേ. നമ്മളുടെ നാട്ടിൽ നിന്നൊരു നല്ലൊരു മോഡൽ ഉണ്ടാവുക, അല്ലെങ്കിൽ നമ്മളുടെ നാട്ടിൽ നല്ലൊരു കലാകാരനോ കലാകാരിയോ ഉണ്ടാവുക, അല്ലെങ്കിൽ അത് കൃത്യമായി ഉപയോഗിക്കാൻ അറിയാവുന്നവർ നമ്മളുടെ നാട്ടിലുണ്ടാവുക എന്ന് പറയുന്നത് ചെറിയ കാര്യമായിട്ട് നമ്മൾ കണക്കാക്കേണ്ട. അവരിലൂടെ ചിലപ്പോൾ നമുക്ക് ലോകമറിയാൻ പറ്റും. നിമിഷ നേരങ്ങൾ കൊണ്ടായിരിക്കും ഓരോ മനുഷ്യരും നമ്മൾ സോഷ്യൽ മീഡിയയിൽ കൂടി വൈറലാവുന്നത്. പാട്ടുപാടാനായിട്ടുള്ളവർ വൈറലാകുന്ന ഒരു സമയങ്ങളുണ്ടായിരുന്നു, ഡാൻസ് കളിച്ചവർ വൈറലാവുന്നൊരു സമയങ്ങളുണ്ടായിരുന്നു, വളരെ രസകരമായിട്ടുള്ള തമാശകൾ ചെയ്ത് വൈറലാവുന്നുണ്ടായിരുന്നു. ഓരോ ആളുകൾക്കും ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ അവർക്ക് അവരുടെ ആ ഒരു വഴിക്ക് വേണ്ടി ഇങ്ങനെ തെളിയിച്ചു കൊടുക്കുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഒരു കലാകാരനെ കലാകാരിയെ കൂടി സൃഷ്ടിക്കാൻ നമ്മളുടെ ഈ ഫ്രണ്ടിലത്തെ ഈ ഒരു ക്യാമറകൾക്ക് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരിലുള്ള ഒരു കലാകാരനെ പുറത്ത് കൊണ്ടുവരാനായിട്ട് ചിലപ്പം ഒരാൾക്ക് ഇങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് പാടാനായിട്ടുള്ള ഒരു ധൈര്യമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു ഇതോ ഉണ്ടാവില്ല. അപ്പം അവർക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഒറ്റയ്ക്കിരുന്ന് പാടാനും അല്ലെങ്കിൽ ഡാൻസ് കളിക്കാനും അല്ലെങ്കിൽ തമാശകൾ ചെയ്യാനും, അല്ലെങ്കിൽ നമ്മളുടെ ഈ ടിക്ടോക്കൊക്കെ ഇറങ്ങിയ സമയത്തായിരുന്നു ഈ ഡബ് സ്മാഷിൽ നിന്നുള്ള ആ ഒരു തുടക്കവും, അല്ലെങ്കിൽ ടിക്ടോക്ക് ചെയ്യാനും ഒക്കെ റീൽ ചെയ്യാനും ഒക്കെ ഇഷ്ടം അങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോഴായിരിക്കും. അങ്ങനെ ആ ഒരു എന്താ പറയുക, അങ്ങനെ ആരും അറിയാതെ പോയ ഒരുപാട് പേരെ അറിയിച്ചതും ഈ ക്യാമറകളും നമ്മളുടെ ഈ ഫോണുകളും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലുള്ള ആ ഒരു പ്ലാറ്റ്ഫോമും ഒക്കെ വന്നിടം മുതലാണ്. അപ്പം അതിനെ കൃത്യമായിട്ട് ഉപയോഗിക്കുക, അതിനെ കൃത്യമായിട്ട് പ്രയോജനപ്പെടുത്താനായിട്ട് കഴിയുക എന്നുള്ളതാണ്. നല്ലതിന് വേണ്ടി നമ്മൾ നല്ലത് ചെയ്യുക എന്നുള്ളത്, അല്ലെങ്കിൽ മോശം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ മോശമായ രീതിയിൽ തന്നെ അത് നമുക്ക് സംഭവിച്ചു വന്ന് വീഴുമെന്നുള്ളൊരു കാര്യം നമ്മൾ ആലോചിക്കണം. അപ്പം
ഈ ഒരു നാഷണൽ ക്യാമറ ദിനത്തിൽ ക്യാമറകളെ ഓർമ്മകൾ സൂക്ഷിക്കാനുള്ള നല്ലൊരു മാധ്യമമായി മാത്രം കണ്ട് അതിന് ഉത്തരവാദിത്വത്തോടുകൂടിയും വിവേകത്തോടുകൂടിയും നമുക്കതിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കാം. ക്യാമറ കണ്ണുകളിലൂടെ ലോകത്തെ നമ്മൾ പകർത്തുമ്പോഴും ജീവിതത്തിൻ്റെ യഥാർത്ഥ ഭംഗി സ്വന്തം കണ്ണുകൾ കൊണ്ട് ആസ്വദിക്കാൻ നമ്മൾ മറക്കാതിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഓണാട്ടുകാര പാസഞ്ചർ നമുക്കിവിടെ നിർത്താം. എല്ലാ ഫോട്ടോഗ്രാഫേഴ്സിനും എല്ലാ നല്ല നല്ല ക്യാമറാമാൻസിനും യാത്രകൾ ആസ്വദിക്കുന്നവർക്കും ചിത്രം പകർത്താൻ ഇഷ്ടമുള്ളവർക്കും എല്ലാവർക്കും നല്ലൊരു ക്യാമറ ദിനം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ ഇവിടെ അവസാനിപ്പിക്കാൻ സമയമായി. കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
5: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
9: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി എ എം ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ ഒ പി സേവനം ജൂൺ 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, ടി ബി, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, പി എഫ് ഡി, ഐ സി യു തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ എ എം ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
10: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

0: സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
1: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
2: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
1: അപ്പൊ പഴയ ചോയ്സോ?
2: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
2: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
2: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
0: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
5: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
7: ഒരു സൊല്യൂഷൻ ഉണ്ട്.
6: എന്ത് സൊല്യൂഷൻ?
7: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട.
8: ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
9: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
10: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
11: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
12: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
5: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

ഇന്നുള്ളിച്ചാഞ്ചാടും കാണ സ്വപ്നത്തു പാടം കൊയ്യാനത്തും കിന്നാര കൊണ്ടാക്കളെ ഒരു തീരം തേടാതെ ഓളത്തിൽ നിന്ന.

0: നിങ്ങളുടെ ഇഷ്ടം ഞങ്ങളുടെ ഇണം. ഇത് എന്റെ റേഡിയോ 91.2.
1: Is it 666557?
2: Yes.
1: May I speak to Miss Sunita Menon?
2: No, it's wrong number.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
5: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
6: ഒരു നാടിന്റെ സംഗീതം, എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
5: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
6: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റ് ആയ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
5: അപ്പൊ പഴയ ചോയ്സോ?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
5: എക്സ്ചേഞ്ച് മാളിൽ നല്ല

0: പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും റോഡ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ഭവാനി മോന്തയം വീർപ്പിച്ചോണ്ട് പോന്നു ചേട്ടാ.
1: താൻ പറഞ്ഞത് സ്വല്പം കടുപ്പം കൂടിപ്പോയി.
0: പിന്നെ പറയാതിരിക്കുന്ന എങ്ങനെയാ? ഈ നാട്ടിൽ ആർക്കെല്ലാം വൈറൽ പനി വന്ന്? അവിടെ ഭർത്താവിന് മാത്രം വന്നത് അയലത്തുകാരൻ രാമേന്ദ്രൻ ക്ഷുദ്രം ചെയ്തിട്ടാന്ന് പറഞ്ഞ പിന്നെ ദേഷ്യം വരുത്തില്ലയോ?
1: പണ്ടേ ഭവാനി അങ്ങനെ. അവിടെ വീട്ടിലെ കുഞ്ഞിന് അസുഖം വന്നാലും ആടിന് സുഖമില്ലാതെ വന്നാലും അവള് മരുന്ന് മേടിക്കുന്നതിന് വരും ചരട് ജപിച്ച് കെട്ടത്തേ ഉള്ളൂ.
0: ഇങ്ങനെയൊക്കെ ചെന്ന് പറയുമ്പോ ചരട് ജപിച്ച് കെട്ടാനിരിക്കുന്നവനെ വേണോ ആദ്യം അടിക്കാന്? ചരട് ജപിച്ചു കൊടുക്കുന്ന സുന്ദരേശന്റെ കൈയൊടിഞ്ഞായിരുന്നല്ലോ. പ്ലാസ്റ്റർ ഇടുന്നതിന് പകരം ചരട് ജപിച്ച് കെട്ടാഞ്ഞെന്താ?
1: ഓരോ തരം അന്ധവിശ്വാസം.
0: അങ്ങനെയാണെങ്കിൽ ഏക്കർ കണക്കിന് വസ്തുക്കളുള്ള ഓമയൂരിലെ ഗോപാലകൃഷ്ണൻ തെണ്ടി കുത്തുവാള എടുക്കാൻ മന്ത്രം ജപിച്ചു തരുവോ?
1: ഇങ്ങനൊന്നും ഭവാനിയോട് പറഞ്ഞാൽ അവക്ക് മനസ്സിലാവത്തില്ല. അവൾ തൊഴിലുറപ്പിന് പോയി കിട്ടുന്ന കാശിന്റെ ബഹുഭൂരിഭാവവും ജോലിച്ചർക്കും തിരുമേനിമാർക്കും കൊടുക്കും.
0: അവിടെ ഭർത്താവ് ഒരു ഞഞ്ഞാമുഞ്ഞായ. നാട്ടിലുള്ള ആണുങ്ങൾ ആയിരുന്നെങ്കിലേ ഒറ്റ തവണയെ ചരടും ജപിച്ചോണ്ട് ചെല്ലത്തുള്ളായിരുന്നു.
1: നമ്മുടെ ചക്കിന്റെ മനോഹരന്റെ കുടി നിർത്താനെ അവന്റെ ഭാര്യ കുറെ ചരട് ജപിച്ചു കൊടുത്തതാ. ചരട് ജപിച്ചു കെട്ടിയ ദിവസം തന്നെ അവൻ എന്നും അടിക്കുന്നതിനേക്കാൾ കൂടുതൽ അടിച്ചിട്ട് ചരട് കൂട്ടിച്ചു കളഞ്ഞു.
0: അക്കണക്കിന് നമ്മുടെ താലിത്തറയിലെ വിനോദിന്റെ ഭാര്യ ഡീസന്റ് ഒരു ചരട് ജപിക്കാനും പോകത്തില്ല, ഒരു ജോത്സ്യനെ കാണാനും പോകത്തില്ല.
1: ഇനി വേറൊരു രസം നടക്കും. താൻ ഭവാനിയോട് ചൂടായി സംസാരിച്ച കാര്യം ഈ വാർഡ് മുഴുവൻ നടന്നു പറയും. അവള്
0: പറയട്ടെ, മൈക്ക് കെട്ടി വിളിച്ചു പറഞ്ഞിട്ട് നടക്കട്ടെ. ഞാൻ ഒരു വാർഡിലും പഞ്ചായത്ത് ഇലക്ഷൻ നിൽക്കാൻ ഉദ്ദേശവും ഇല്ല, നിൽക്കുന്ന സ്ഥാനാർത്ഥിക്ക് വോട്ട് പിടിക്കാനും പോകുന്നില്ല.
1: ഞാനതല്ല ആലോചിക്കുന്നത്. ഈ ഭവാനിയുടെ തൊട്ടയിലത്ത് താമസിക്കുന്ന ജോർജ് കുട്ടി അച്ചായന് ഡെങ്കിപ്പനി വന്നായിരുന്നല്ലോ. അവിടെ ചെന്ന് ഭവാനി എന്താ ചരടിന്റെ കാര്യം പറയാഞ്ഞത്?
0: വിവരമറിയും, ശോശാമ ഭവാനിയെ നിർത്തിപ്പൊരിക്കും.
2: അമ്മാവാ ഒരു ചായതാ.
0: എടാ ശശി, നിങ്ങളുടെ ഏരിയ വന്ന് വന്നങ്ങ് അലമ്പായല്ലോടാ.
2: ഞങ്ങളാരും ഒരു അലമ്പനും പോയിട്ടില്ല അമ്മാവി.
1: എന്നാലും എന്തേലും ഒക്കെ ഒരു പ്രശ്നം വന്നാലേ അത് നാട്ടുകാരുടെ ചെവിയിൽ എത്തുന്നതിന് മുമ്പേ പ്രശ്നം ഒന്ന് പരിഹരിക്കണ്ടായോ?
2: നാട്ടുകാര് പറഞ്ഞ അമ്മാവാ ഞാൻ പോലും പറഞ്ഞത്.
0: അല്ലെ, ഈ നാട്ടുകാര് പറഞ്ഞു പരത്തുന്നതിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ?
2: ഒരു കാര്യവും ഇല്ല.
1: എടോ തന്നോടെ ഞാനത് പറഞ്ഞില്ലയോ? അന്നേരം ഞാൻ എന്തോ പറഞ്ഞത്?
0: അത് പിന്നെ എല്ലാരും പറഞ്ഞപ്പോ ഞാനും അതങ്ങ് വിചോദിച്ചു പോയി.
2: അമ്മാവി, ചെറുനാട്ട സുരേഷിന്റെ മോള് ഒരു പാവം പെങ്കൊച്ച. ആ കൊച്ചു കോളേജിൽ പോകുമ്പോ നമ്മുടെ ഉപ്പിന്റെ അയ്യത്തെ വേണുവിന്റെ മോൻ സ്ഥിരമായിട്ട് അതിനെ ശല്യപ്പെടുത്തായിരുന്നു.
0: ആ കൊച്ചിന്റെ വായിക്കകത്ത് നാക്കില്ലായിരുന്നോ? നല്ല നാല് വർത്തമാനം ആദ്യം ദിവസം തന്നെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ പ്രശ്നം തീർന്നേനെ.
1: എടാ, ഈ കൊച്ച് അവസാനം അതിന്റെ തള്ളയോട് എന്ത് പറഞ്ഞു കാണും?
0: പറയണമല്ലോ.
2: ആ പറഞ്ഞതാ പ്രശ്നമായത്. തള്ള സുരേഷിനോടും പറഞ്ഞു.
0: എന്നിട്ട് സുരേഷ് ചോദിക്കാൻ ചെന്നോ?
2: പോയില്ല, നേരെ പോയി വേണുവിനെ കണ്ട് സംസാരിച്ച് അത് ഒതുക്കാവായിരുന്നു. പക്ഷെ സുരേഷ് ഇക്കാര്യം മനസ്സിൽ വെച്ചോണ്ടിരുന്നു.
1: ശല്യപ്പെടുത്തുന്ന ചെറുക്കനെ വഴിയിൽ തടഞ്ഞു നിർത്തി സൗകര്യം പോലെ ചോദിക്കാമെന്ന് വിചാരിച്ചു കാണും.
2: അങ്ങനെ ചെയ്തില്ല. കഴിഞ്ഞ ആഴ്ചയെ സുരേഷും മുട്ടിന്റെ അയ്യത്തെ ദാമോദരനും മൈക്കാടിനും പോകുന്ന രവീന്ദ്രനും കൂടിയെ ബാറി കയറി.
0: ഫസ്റ്റ് തങ്കപ്പെട്ട രണ്ടുപേരാ സുരേഷിന്റെ കൂടെ പോയത്.
2: രണ്ടെണ്ണം അകത്ത് ചെന്നപ്പോ സകല കാര്യവും സുരേഷ് അവരോട് അങ്ങ് പറഞ്ഞു.
1: എന്തൊരു വിട്ടിയായി സുരേഷ്.
2: ഏതായാലും ദാമോദരൻ ചേട്ടൻ രാത്രി വന്ന് പുള്ളിയുടെ ഭാര്യയോട് പറഞ്ഞു.
0: ചെല്ലമ്മ അപ്പൊ തന്നെ 100,000 പേർക്ക് ന്യൂസ് എത്തിച്ചു കാണും.
2: രവീന്ദ്രൻ അവന്റെ ഭാര്യയോടും പറഞ്ഞു. അവള് തയ്യൽ പഠിക്കാൻ പോകുന്ന സ്ഥലത്ത് എന്ത് വിതരണം അങ്ങ് നടത്തി.
0: പക്ഷെ അവര് പറഞ്ഞ് ശല്യപ്പെടുത്തിയെന്നല്ലയോ?
2: ഒരു പക്ഷെ പറഞ്ഞത് അങ്ങനെ ആയിരിക്കും. പക്ഷെ നാട്ടുകാര് പലരും പറഞ്ഞു പറഞ്ഞ് ആ പെണ്ണും വേണുവിന്റെ മോനും തമ്മിൽ അടുപ്പമായിരുന്നെന്നും പ്രണയം തെറ്റിയപ്പോ ചെറുക്കൻ വഴി തടഞ്ഞു നിർത്തി ശല്യപ്പെടുത്തിയെന്നുമാ.
1: വളരെ ലളിതമായി പരിഹരിക്കേണ്ട ഒരു കാര്യം വെറുതെ വഷളാക്കി.
0: രഹസ്യമായി ഒതുക്കേണ്ട സ്ഥലം ചർച്ച ചെയ്ത സ്ഥലവേദാ ബാറ്. വെള്ള ഉള്ളിൽ ചെന്നു കഴിഞ്ഞപ്പോ അകത്ത് കിടന്ന രഹസ്യമെല്ലാം വെളിച്ചാടി. എല്ലാ കാര്യവും എല്ലാവരോടും പറയരുത്. ഒളിപ്പിക്കേണ്ടത് ഒളിപ്പിക്കുക തന്നെ വേണം. ഗോപ്യമായി വെക്കേണ്ടത് പുറത്തു വിട്ടാൽ പുറലോകം അറിയും, മനം കെടും.
3: നെല്ലും പതിരും തയ്യാറാക്കി അവതരിപ്പിച്ചത് വടക്കുംതല ശ്രീകുമാർ. ശബ്ദം നൽകിയവർ വടക്കുംതല ശ്രീകുമാർ, താമരക്കുളം മണി, വിദ്യാസാഗർ.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. നിയമങ്ങൾ കൃത്യമായി പാലിക്കുന്നതിനോടൊപ്പം പരിസ്ഥിതി സംരക്ഷണവും ഉത്തരവാദിത്തമായി ഏറ്റെടുക്കുന്ന പുതിയ തലമുറയാണ് സമൂഹത്തിന്റെ പ്രതീക്ഷയെന്ന് വനം വകുപ്പ് മന്ത്രി ഷിബു ബേബി ജോൺ. പരിസ്ഥിതി സംരക്ഷണം കൂടുതൽ ശക്തമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ വനമേഖലകളിൽ പ്ലാസ്റ്റിക് പൂർണ്ണമായും നിരോധിക്കും. ചവറ ശങ്കരമംഗലം സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിൽ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിക്കുകയായിരുന്നു മന്ത്രി. മഴക്കാലത്തിന്റെ പശ്ചാത്തലത്തിൽ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾ കൃത്യതയോടെയും സമയബന്ധിതമായും നടത്താൻ ജില്ലാ വികസന സമിതി യോഗത്തിൽ പൊതുനിർദ്ദേശം. ജില്ലാ കളക്ടർ അനി ജൂല തോമസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ പൊതുനിരത്തുകൾ, വിദ്യാലയങ്ങൾ എന്നിവിടങ്ങളിൽ അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റുന്ന പ്രക്രിയ തുടരണമെന്ന നിർദ്ദേശമുയർന്നു. രോഗപ്രതിരോധ നടപടികളുടെ ഭാഗമായി ശുചീകരണം, ഡ്രൈ ഡേ എന്നിവയിൽ കൂടുതൽ ശക്തമായി നടപ്പാക്കണം. വാർഡുതല ശുചീകരണ സമിതികളുടെ പ്രവർത്തനം വിപുലീകരിക്കണം. തീരദേശ മേഖലയായ വാടിയിലെ മാലിന്യ നിർമ്മാർജ്ജനത്തിന് കോർപ്പറേഷൻ താൽക്കാലിക സംവിധാനം ഏർപ്പെടുത്തണം. ചവറ നിയോജക മണ്ഡലത്തിൽ ഓടയുടെ ശുചീകരണം കൂടുതൽ കാര്യക്ഷമമാക്കണം. കല്ലന്താഴും, കുറ്റുവട്ടം, നല്ലെഴുത്തുമുക്ക്, തിരുമുക്ക് എന്നിവിടങ്ങളിൽ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ ഓടകളുടെ ശുചീകരണ പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കണം. ജില്ലാ പഞ്ചായത്ത് പരിധിയിലെ സ്കൂളുകളിലെ വിവിധ മഴക്കാല മുന്നൊരുക്ക പ്രവൃത്തികളുമായി ബന്ധപ്പെട്ട് പണം അനുവദിക്കാൻ പദ്ധതി തയ്യാറാക്കിയെന്നും അത് ഉപയോഗപ്പെടുത്തണമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആർ ലതാദേവി അറിയിച്ചു. ജില്ലാ ആശുപത്രിയിലെ നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിക്കുന്നതിന് മുന്നോടിയായുള്ള മണ്ണു പരിശോധന ഉടൻ നടത്തണം. കടയ്ക്കൽ താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്ന നിർമ്മാണ പ്രവൃത്തികൾ ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനത്തെ ബാധിക്കരുതെന്നും നിർദ്ദേശമുയർന്നു. ഗ്രാമീണ റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ വേഗത്തിൽ പൂർത്തീകരിക്കണം. പാരിപ്പള്ളി പ്രാഥമികാരോഗ്യ കേന്ദ്രത്തെ കുടുംബാരോഗ്യ കേന്ദ്രമായി ഉയർത്തണം. പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് പുതിയ ബസ് റൂട്ട് ഒരുക്കണം. ഗ്രാമപ്രദേശങ്ങളിൽ ഉണ്ടാകുന്ന വൈദ്യുതി തടസ്സം പരിഹരിക്കും. തെരുവനായ ശല്യം പരിഹരിക്കുന്നതിന് കൂടുതൽ ഡോഗ് ഷെൽട്ടറുകൾ നിർമ്മിക്കുന്നത് ചർച്ച ചെയ്യാൻ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ പ്രത്യേക യോഗം ചേരും. കരുനാഗപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ ദേശീയപാത നിർമ്മാണത്തിനെടുത്ത കുഴി ഉടൻ മൂടണം. മേഖലയിൽ കൂടുതൽ ദിശാസൂചിക ബോർഡുകൾ സ്ഥാപിക്കണം എന്നീ നിർദ്ദേശങ്ങളാണ് മുന്നോട്ട് വെച്ചത്. രാജ്യത്തെ പോളിയോ വിമുക്തമാക്കുന്നത് ലക്ഷ്യമിട്ട് ദേശവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ പരിപാടി ജില്ലയിൽ ജൂൺ 28 നടക്കും. ജില്ലയിൽ 5 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങൾക്കാണ് ഓരോ ഡോസ് തുള്ളിമരുന്ന് നൽകുന്നത്. പരിപാടിയുടെ ജില്ലാതലം ഉദ്ഘാടനം കൊല്ലം സർക്കാർ വിക്ടോറിയ ആശുപത്രിയിൽ രാവിലെ 8 മണിക്ക് തൊഴിൽ, വനിതാ ശിശുവികസന മന്ത്രി ബിന്ദു കൃഷ്ണ നിർവഹിക്കും. ആരോഗ്യ കേന്ദ്രങ്ങൾ, ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങൾ, നഗരാരോഗ്യ കേന്ദ്രങ്ങൾ, അംഗനവാടികൾ, സ്വകാര്യ ആശുപത്രികൾ, വായനാശാലകൾ, സ്കൂളുകൾ, സന്നദ്ധ സംഘടനകളുടെ കെട്ടിടങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ബൂത്തുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിലുള്ള കുട്ടികൾക്കായി റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, ബോട്ട് ജെട്ടി എന്നിവിടങ്ങളിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. ഇന്ന് ബൂത്തുകളിൽ എത്താൻ സാധിക്കാത്ത കുഞ്ഞുങ്ങൾക്ക് ജൂൺ 29, 30 തീയതികളിൽ ആരോഗ്യ പ്രവർത്തകരും ആശ, അംഗനവാടി, കുടുംബശ്രീ പ്രവർത്തകരും വീടുകളിലെത്തി വാക്സിൻ നൽകും. ആരോഗ്യ വകുപ്പിനോടൊപ്പം ആരോഗ്യ കേരളം, തദ്ദേശ സ്വയംഭരണ വകുപ്പ്, വനിതാ ശിശുവികസന വകുപ്പ്, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, സാക്ഷരതാ മിഷൻ, റോട്ടറി ഇന്റർനാഷണൽ തുടങ്ങിയവയും സംയുക്തമായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും ആദ്യ ദിനം തന്നെ തുള്ളിമരുന്ന് നൽകാൻ രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിൽ ടിപ്പർ ലോറികളുടെയും ടിപ്പിംഗ് മെക്കാനിസം ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന മറ്റു വാഹനങ്ങളുടെയും ഗതാഗത സമയം പുതുക്കി നിശ്ചയിച്ചതായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർപേഴ്സൺ കൂടിയായ ജില്ലാ കളക്ടർ അറിയിച്ചു. പുതുക്കിയ ക്രമമനുസരിച്ച് രാവിലെ 7:30 മുതൽ 9:30 വരെയും വൈകുന്നേരം 3:30 മുതൽ 4:30 വരെയും ഈ വാഹനങ്ങൾക്ക് റോഡിലിറങ്ങുന്നതിന് നിയന്ത്രണമുണ്ടാകും. നീലേശ്വരത്തുണ്ടായ ടിപ്പർ ലോറി അപകടത്തിന്റെ പശ്ചാത്തലത്തിലാണ് പൊതുജനങ്ങളുടെയും വിദ്യാർത്ഥികളുടെയും സുരക്ഷ മുൻനിർത്തി സമയക്രമം പുനർക്രമീകരിച്ച് ഉത്തരവിറക്കിയത്. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116.
6: സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് വിഭാഗം എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് പുരസ്കാരങ്ങൾ സമ്മാനിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സീഷെൽസ് സന്ദർശനം തുടരുന്നു. പ്രധാനമന്ത്രിക്ക് സീഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി ഗാർഡിയൻ ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ചു. ബഹുമതി ലഭിച്ചതിൽ സീഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുകയാണെന്നും ഈ സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് എ സി മൊയ്തീനാണ് നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുകയാണെന്നും പദ്ധതി തുടരുന്നതിലുള്ള വിയോജിപ്പ് സർക്കാർ വ്യക്തമാക്കണമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു തയ്യാറെടുപ്പും കൂടാതെ നടപ്പാക്കിയ പദ്ധതിയാണിതെന്നും പദ്ധതി വേണ്ടെന്ന് തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വി ഡി സതീശൻ മറുപടി നൽകി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണ അനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം സഭാ നടപടികളിൽ സഹകരിച്ചു. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കാസർഗോഡ് ജില്ലകളിൽ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തതയുണ്ടെന്നും അധിക ബാച്ചുകൾ അനുവദിക്കുന്ന കാര്യം സർക്കാർ പരിഗണനയിലാണെന്നും മന്ത്രി നിയമസഭയിൽ പറഞ്ഞു.
7: മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിൽ സീറ്റുകളുടെ അപര്യാപ്തത ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. പ്രസ്തുത ജില്ലകളിൽ ഈ അധ്യയന വർഷം തന്നെ ആവശ്യത്തിന് അധിക ബാച്ചുകൾ അനുവദിക്കുന്ന വിഷയം സർക്കാരിന്റെ പരിഗണനയിലാണ്. മുഖ്യ അലോട്ട്മെന്റിന് ശേഷവും സേ പരീക്ഷയിൽ വിജയിച്ച വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അപേക്ഷ സ്വീകരിച്ച് സപ്ലിമെന്ററി അലോട്ട്മെന്റുകൾ നടത്തിയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സീറ്റുകളിലേക്ക് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുന്നത്. തുടർന്നും സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന പക്ഷം സ്പോട്ട് അഡ്മിഷൻ നടത്തുന്നതിനുള്ള ക്രമീകരണവും ഒരുക്കിയിട്ടുണ്ട്.
6: ഭൂനിയമങ്ങൾ കാലാനുസൃതമായി പരിഷ്കരിക്കുമെന്നും ഇതിനായി കമ്മീഷനെ നിയോഗിക്കുമെന്നും റവന്യൂമന്ത്രി എ പി അനിൽകുമാർ. ഭൂമി തരംമാറ്റത്തിനുള്ള 25,000 അപേക്ഷകൾ എത്രയും വേഗം പൂർത്തിയാക്കാൻ ജില്ലാതലത്തിൽ അദാലത്തുകൾ സംഘടിപ്പിക്കും. റീബിൽഡ് കേരള പദ്ധതിയിൽ ഉൾപ്പെടുത്തി സംസ്ഥാനത്തെ 839 വില്ലേജുകളിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായെന്നും മന്ത്രി നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ പറഞ്ഞു. ഊരാളുങ്കൽ ലേബർ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ 165 പൊതുമരാമത്ത് കരാർ പ്രവൃത്തികളിൽ 40 മന്ദഗതിയിലാണെന്ന് മന്ത്രി പി കെ ബഷീർ. പ്രവൃത്തികൾ വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകിയെന്നും ഗുണനിലവാരം സംബന്ധിച്ച് പരാതി ലഭിച്ചാൽ അന്വേഷിക്കുമെന്നും അദ്ദേഹം നിയമസഭയിൽ പറഞ്ഞു. ഊരാളുങ്കൽ സൊസൈറ്റിയുടെ നിർമ്മാണ പ്രവൃത്തികളിൽ തദ്ദേശീയരായ ആളുകൾക്ക് തൊഴിലവസരം ലഭിക്കുന്നില്ലെന്ന പരാതിയും അന്വേഷിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി ലഭ്യമാകും. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ നൽകേണ്ടത്. ജൂലൈ 1 മുതൽ എന്യൂമറേറ്റർമാർ വീടുകളിലെത്തി വിവരശേഖരണം നടത്തും. രാജ്യത്തിന്റെ മികച്ച ഭാവിക്കായി എല്ലാവരും സെൻസസ് പ്രക്രിയയുടെ ഭാഗമാകണമെന്ന് നടൻ മമ്മൂട്ടി അഭ്യർത്ഥിച്ചു.
1: ജൂലൈ 1 മുതൽ 30 വരെ സെൻസസ് ഓഫീസർമാർ നിങ്ങളുടെ വീട്ടിൽ അവർ ചോദിക്കുന്ന വിവരങ്ങൾ ഇന്നേക്ക് വേണ്ടിയും നാളേക്ക് വേണ്ടിയും നിങ്ങൾക്ക് വേണ്ടിയും രാജ്യത്തിന് വേണ്ടിയും ഉള്ളതാണ്. മികച്ച റോഡുകൾക്കും വിദ്യാഭ്യാസത്തിനും ആരോഗ്യ സേവനങ്ങൾക്കും വികസന പദ്ധതികൾക്കും അടിത്തറയാകുന്ന വിവരങ്ങളാണ്. നിങ്ങളുടെ വീടുകളിൽ എത്തുന്ന സെൻസസ് ഉദ്യോഗസ്ഥന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുക. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗുണത്തിന് വേണ്ടി വരുന്നത്. നാടിന്റെ ഭാവിക്ക് വേണ്ടി എല്ലാവരും ഈ ജനസംഖ്യ സെൻസസിന്റെ ഭാഗമാകുക.
6: മത്സ്യത്തൊഴിലാളികൾക്കുള്ള സൌജന്യ റേഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് പി എ മുഹമ്മദ് റിയാസ് എംഎൽഎ ഫിഷറീസ് മന്ത്രിക്ക് നിവേദനം നൽകി. ട്രോളിംഗ് നിരോധന കാലത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് ലഭിക്കേണ്ടിയിരുന്ന സൌജന്യ റേഷനും പഞ്ഞമാസ ധനസഹായവും അടിയന്തരമായി അനുവദിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു. ദേശീയ പൾസ് പോളിയോ ദിനമായി ഇന്നലെ രാജ്യത്തുടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും. തിരുവനന്തപുരം നഗരസഭയിൽ ഭരണസ്തംഭനമെന്നാരോപിച്ച് യു ഡി എഫ് പ്രതിഷേധ മാർച്ച് നടത്തി. എൻ ശക്തൻ എം എൽ എ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. കെ പി സി സി ജനറൽ സെക്രട്ടറിയും നഗരസഭാ കൌൺസിലറുമായ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് നേതാവ് വി എസ് ശിവകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു.
8: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
6: സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2:00 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റ് വീശുന്നതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കേരളം, കർണാടകം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതേസമയം പാലക്കാട് ജില്ലയിലെ മഴക്കുറവ് കള്ള് ഉൽപാദനത്തെ ബാധിച്ചതായി ചെത്തുതൊഴിലാളികൾ. സംസ്ഥാനത്തെ പ്രധാന കള്ള് ഉൽപാദന മേഖലയായ ചിറ്റൂരിലാണ് കള്ള് ഉൽപാദനത്തിൽ വലിയ കുറവുണ്ടായിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
9: ദിവസേന 45 ലിറ്റർ വരെ കള്ള് അളന്നെടുത്ത് നിലവിൽ അതിന്റെ പകുതി പോലും ലഭിക്കാത്ത സ്ഥിതിയാണെന്നാണ് തൊഴിലാളികൾ ചൂണ്ടിക്കാണിക്കുന്നത്. ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ജലസേചനവും മഴക്കാല പരിചരണവും പ്രതിസന്ധിയിലായതാണ് കാരണമെന്നാണ് ചെത്തു തൊഴിലാളികൾ പറയുന്നത്. കള്ള് ഉൽപാദിപ്പിക്കുന്ന തെങ്ങിൻ തോപ്പുകളുള്ള ചിറ്റൂർ മേഖലയിൽ 80% മഴക്കുറവാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്.
6: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വള്ളംകളി പ്രേമികൾ കാത്തിരുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം ഇന്ന്. സംസ്ഥാനത്തെ ജലോത്സവങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന ആദ്യത്തെ മത്സര വള്ളംകളിയാണ് ആലപ്പുഴയിലെ പമ്പയാറ്റിൽ നടക്കുന്ന ചമ്പക്കുളം മൂലം ജലോത്സവം. ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
10: പമ്പയാറിന്റെ ഇരുകരകളിലും 10,000 വള്ളംകളി കാണാൻ തടിച്ചുകൂടിയിട്ടുള്ളത്. ചെറുവള്ളങ്ങളിലും ശിക്കാരി വള്ളങ്ങളിലും മോട്ടോർ ബോട്ടുകളിലും ഹൌസ് ബോട്ടുകളിലുമൊക്കെ വള്ളംകളി പ്രേമികൾ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു. 7 ജലരാജാക്കന്മാർ ഉൾപ്പെടെ 14 കളിവള്ളങ്ങളാണ് ഇക്കൊല്ലത്തെ മേളയിൽ മാറ്റുരയ്ക്കാൻ എത്തുന്നത്. ഉച്ചയ്ക്ക് ശേഷം 2:00 കളക്ടർ പതാക ഉയർത്തുന്നതോടെ മത്സര വള്ളംകളി ആരംഭിക്കും. തുടർന്ന് നടക്കുന്ന സമ്മേളനം മന്ത്രി പി സി വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്യും. റെജി ചെറിയാൻ എംഎൽഎ അധ്യക്ഷത വഹിക്കും.
6: രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123, നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 1,04,880 ഗ്രാമിന് 13,110 ഇന്നത്തെ വില. വിനോദസഞ്ചാര കേന്ദ്രമായ കണ്ണൂർ പൈതൽമലയിൽ ഇന്നു മുതൽ സഞ്ചാരികൾക്ക് പ്രവേശനം അനുവദിക്കും. കാലാവസ്ഥയ്ക്കനുസരിച്ച് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുമെന്ന് അറിയിപ്പിൽ പറയുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണം രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് നിർവഹിക്കും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. സംസ്ഥാനത്ത് വിദ്യാഭ്യാസ ജില്ല അടിസ്ഥാനമാക്കി പ്ലസ് വൺ സീറ്റിന്റെ ആവശ്യകത പരിശോധിക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ. സെൻസസിന്റെ ഭാഗമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് വ്യാപക മഴ. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റ് ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. കേരളം കർണാടകം ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ഏഷ്യൻ കരുത്തരായ ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
3: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ.
2: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
4: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
5: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ നെഫ്രോളജി വിഭാഗത്തിൽ 24 മണിക്കൂർ എമർജൻസി ഡയാലിസിസ് യൂണിറ്റും വിട്ടുമാറാത്ത തീവ്ര കിഡ്നി പ്രശ്നങ്ങൾക്ക് ലോകോത്തര ചികിത്സയും.
7: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായ പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2nd പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
3: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര 3 ജൂലൈ ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 പോയിന്റ് ഉയർന്ന് 77,123-ലും നിഫ്റ്റി 19 പോയിന്റ് നേട്ടത്തിൽ 24,075-ലും വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,04,880 രൂപയും ഗ്രാമിന് 13,110 രൂപയുമാണ് ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 മെഗാവാട്ട് പാർക്കും ഷാജാപൂരിലെ 450 മെഗാവാട്ട് പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. മൂന്ന് ദിവസത്തെ സെയ്ഷൽസ് സന്ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചീപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
4: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
6: ഒരു സൊല്യൂഷൻ ഉണ്ട്.
5: എന്ത് സൊല്യൂഷൻ?
6: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ?
5: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
0: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ, ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് ഇന്റർ റേഡിയോ 91.2.

0: മാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
0: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
6: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
7: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: പാട്ടുകളുമായി ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യയാണ് കേട്ടോ. അപ്പോൾ ഗായ്സ്, ദീ ഇന്നലെ വിളിച്ചിട്ടൊക്കെ കിട്ടാത്തവരുണ്ടെങ്കിൽ, വെള്ളിയാഴ്ചയൊക്കെ വിളിച്ചിട്ട് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ വേഗം വേഗം ഫോണെടുത്ത് വിളിച്ചോളൂ കേട്ടോ. 9544700091 എന്ന നമ്പറിലേക്ക്. അപ്പോഴേക്കും നമുക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറച്ച് പാട്ടുകളിലൂടെ കടന്നു പോകാം കേട്ടോ.

ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ പാട്ടിന്റെ പാലാഴിയിലൂടെയാണ് നമ്മൾ കടത്തു പോകുന്നത് അല്ലേ ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾക്കായി വിളിക്കാവുന്നതാണ് 9544 7009912 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമുക്ക് നമ്മുടെ ഫേസ്റ്റ് മെസ്സേജിലേക്ക് പോയാലോ. അപ്പോൾ 4 മണിക്ക് മുന്നേ മെസ്സേജ് അയച്ചിട്ടുള്ള ഒരാളാണ് കേട്ടോ. ഹലോ, എന്റെ പേര് സൽമാൻ. എനിക്ക് അംശം എന്ന പാട്ടൊന്ന് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. വൗ, എത്ര കേട്ടാലും നമുക്ക് മടുപ്പ് വരാത്തൊരു പാട്ടാണിതല്ലേ. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ എപ്പോഴും ഇങ്ങനെ ഈ ഒരു പാട്ട് ഇറങ്ങി അന്ന് മുതൽ ഇങ്ങനെ മൂളിക്കൊണ്ട് നടക്കുന്ന ഒരു പാട്ട് തന്നെയാണ്. ഓക്കെ, നമുക്ക് ഈ ഒരു പാട്ട് സൽമാന് വേണ്ടിയിട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് കൂടെ പോയാലോ. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ. ഇന്നത്തെ ഗാനമഞ്ജരിയിൽ സാരി ദുനിയാമേ എന്ന ഗാനം ജയശങ്കർ ഫോർട്ടുകൊച്ചി, ആനന്ദൻ തിലാനൂർ, ഷീബ കുബരകം, ഗിരീഷ് എരമല്ലൂർ മറ്റെല്ലാവർക്കും വേണ്ടി കേൾപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ചേട്ടനാണ് കേട്ടോ. ഓക്കെ ഗായ്സ്, ബാക്ക് ടു ബാക്ക് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ട് വേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്താ സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുവിടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
6: യെസ്, അഗെയിൻ ബാക്ക് ടു റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗായ്സ് തീ നമ്മളോടൊപ്പം നമ്മുടെ ഫസ്റ്റ് കോളർ ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? സജിയാണ്. ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
7: ശേഷം സ്ക്രീനിൽ എന്ന സിനിമയിലെ മഞ്ഞുമൂടും കുന്നിലേതോ മാൻകിടാവായി നിൽക്കുന്നുള്ള പാട്ടാണ്.
6: ഓക്കെ, വെച്ച് തരാം. ആർക്കിനു വേണ്ടി ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
7: ഓക്കെ,
6: വിളിച്ചതിൽ വളരെയധികം സന്തോഷം. നമുക്ക് പാട്ട് കേൾക്കാം ട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹലോ, എന്റെ പേര് സൈനു. എനിക്ക് ഇൻഫിനിറ്റി എന്ന ഇംഗ്ലീഷ് പാട്ടൊന്ന് വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് ആയിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളുടെ പ്രിയമുള്ള പാട്ടുകൾക്കായി വേഗം തന്നെ മെസ്സേജ് അയച്ചോളൂ, വിളിച്ചോളൂ കേട്ടോ. ഏത് നമ്പറിലേക്കാണ്? 9544 7001 2 എന്ന നമ്പറിലേക്ക് കേട്ടോ.

0: അത്യാവശ്യം അങ്ങനെ പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വൈകുന്നേരം പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേട്ടു കേട്ടോ. വേഗം തന്നെ വിളിച്ചോളൂ 954-7004912 എന്ന നമ്പറിലേക്ക്, ഈ സെയിം നമ്പറിലേക്ക് വാട്സ്ആപ്പ് മെസ്സേജും അയച്ചോളൂ കേട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ് ഗാനമഞ്ജരി, എന്റെ പേര് അശ്വതി. ഈ അടുത്തിടെയായിട്ടാണ് ഓൺലൈനായിട്ട് റേഡിയോ കേൾക്കാൻ തുടങ്ങിയത്. ഈ ഒരു പ്രോഗ്രാം എനിക്ക് വലിയ ഇഷ്ടമാണ്. എനിക്ക് വേണ്ടിയിട്ട് ആറ്റിൻകര ഓരത്ത് എന്ന പാട്ട് വെച്ച് തരുമോ രസതന്ത്ര മൂവിയിലേയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ലൊരു പാട്ട് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അശ്വതി, നമ്മളെ റേഡിയോ സ്ഥിരമായിട്ട് കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് കൂടെ പോകാം കേട്ടോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഗുഡ് ഈവനിങ്.
1: ഗുഡ് ഈവനിങ്.
0: ഇതാരാണ്?
1: ഹലോ,
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് വർഗീസ്.
0: കേട്ടോ, കേൾക്കാലോ, എന്തൊക്കെയാണ് വിശേഷം ഉള്ളത്?
1: ഓ, ആകപ്പാട് മഴയും മഴയും വെള്ളത്തിന്റെ പുറത്ത് വെള്ളാട്ടെ ഇരിക്കും. എങ്ങോട്ട് പാലും ഒക്കെ ഇല്ല, പണിക്കൂലി ഇറങ്ങാത്ത സ്ഥിതി ഇരിക്കും.
0: അപ്പൊ ഒരു പാട്ട് കേൾക്കാന്ന് വിചാരിച്ചു. നമ്മുടെ റേഡിയോയുടെ സ്ഥിരം ശ്രോതാവാണോ?
1: വിളിക്കും ഞാൻ.
0: അപ്പൊ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് ഒരു നല്ലൊരു പാട്ടെന്ന് പറഞ്ഞാല് നമ്മുടെ കുരുകി പാടിയ പാട്ടില്ലയോ, കുരുകി കുരുകി.
0: ഏതാണ്?
1: കുരുകി പാടിയ പാട്ട്. പൂവങ്ങൾ പൂവനങ്ങൾ കറിയാമോ ഒരു പൂവിൻ വേദന, പൂവിൻ വേദന. ഈ പാട്ട്
0: ഓക്കെ. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടിട്ട് വെച്ചു കൊടുക്കണം? പ്രത്യേകിച്ച്
1: നമ്മള് കേൾക്കുന്ന റേഡിയോ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി, പിന്നെ നാട്ടുകാർക്ക് എല്ലാവർക്കും വേണ്ടി ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്.
0: ഓക്കേ കേട്ടോ.
1: ശരി.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽസിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽസ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ,
7: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
6: അപ്പൊ പഴയ ചോയ്സോ?
7: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
6: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
7: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
6: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
7: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
6: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
4: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
8: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടംപോലെ പാട്ടുകളുമായി രശ്മി, ഹാപ്പി ഹോം, ഗാനമഞ്ജരി.

0: ഇന്ത്യാസ് ഗൈസ് എഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ തന്നെ ഉള്ളത് ആർ ജി ഐശ്വര്യാണ് കേട്ടോ. ദേ ഗൈസ് ഒരാള് വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഐഷ. എവിടെ നിന്നാണ് വിളിക്കുക? ദേഗാവിൽ നിന്നാണ് വിളിക്കുന്നത്. ചായയൊക്കെ കുടിച്ചോ? ഓക്കെ. അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: സരോജ സോങ്.
0: ഓക്കെ കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി നമ്മളെ വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. യാസ് അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജുയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, ദേ നമ്മളോടൊപ്പം ഒരു കോളർ കൂടി ഉണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. ഹരി. അലി. അലി, ഓക്കെ. അലി എവിടെ നിന്നാണ് വിളിക്കുക? കൊല്ലത്തെ നിന്നാണ്. ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ, നല്ലൊരു റാപ്പ് സോങ് ആണ്. ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും നമുക്ക് മടങ്ങിയതാട്ടോ.

0: നൽകിയ താം പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ദേ മറ്റൊരു കോൾ കൂടി വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം.
0: ഓക്കെ അജിച്ചേട്ടാ, പറഞ്ഞോളൂ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് കലാമണിയിലെ
0: ചേട്ടാ, ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരാൾ കൂടി വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്?
2: ഞാൻ സനൂജയാണ്.
0: ഓക്കെ സനൂജ, ഏത് പാട്ടാണ് ഇന്ന് വെച്ച് തരേണ്ടത്? എവിടുന്നാണ് വിളിക്കുന്നത്?
2: ഞാൻ എറണാകുളം.
0: കരുനാഗപ്പള്ളി?
2: എറണാകുളം.
0: എറണാകുളം. ഓക്കെ ഓക്കെ ഓക്കെ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? സൂപ്പർ ഒരു പാട്ടാണല്ലേ. ഇങ്ങനെ ഇങ്ങനെ കേട്ടിരുന്ന് പോകാൻ പറ്റുന്ന ഒരു പാട്ട് തന്നെയാണ് ആ ഫസ്റ്റ് ഒരു ലൈൻ തന്നെ അല്ലേ. കണ്ണേ കൺമണി ആ ഇവ നമ്മള് പാടി കൊളമാക്കുന്നല്ലോ, നമുക്ക് പാട്ട് എന്തായാലും കേൾക്കാം അല്ലേ. ഓക്കേ.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
5: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
6: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
7: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ!
8: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
7: അപ്പൊ പഴയ ചോയ്സോ?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
7: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് കേട്ടാ.
8: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
7: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും കോഴ്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
8: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
7: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
6: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
9: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം N Radio 91.2 ഗാനമഞ്ജരിയിലേക്ക്.

യെസ് ഗൈസ്, അങ്ങനെ വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് കേട്ടോ. അപ്പോ ഇന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളവർ ആരും നിരാശപ്പെടേണ്ട. അപ്പൊ നമുക്ക് രണ്ട് മെസ്സേജിലേക്ക് പോയാലോ. അപ്പൊ ഇന്ന് കോൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വന്നോണ്ടിരുന്നോണ്ടാണ് കേട്ടോ മെസ്സേജ് വായിക്കാതിരുന്നത്. ഓക്കെ ഗൈസ്, അപ്പോ മെസ്സേജിലേക്ക് പോകാം. പ്രിയപ്പെട്ട ഗാനമഞ്ജരിക്കും എന്റെ റേഡിയോയ്ക്കും നല്ലൊരു ശുഭസായനം നേർന്നു കൊള്ളട്ടെ. കിഴക്കുണരും പക്ഷി എന്ന ചിത്രത്തിലെ ഹേയ് കൃഷ്ണ എന്ന് തുടങ്ങുന്ന ഗാനം ഞങ്ങളുടെ ചങ്ക് സുഹൃത്തുക്കളായിട്ടുള്ള ശംസുദ്ദീൻ ചേട്ടൻ, ത്രിമൂർത്തീസ് അനിൽ, ഷീബ കുമരകം, നാരായണൻ ചേട്ടൻ ഇവർക്ക് വേണ്ടിട്ട് ഒന്ന് കേൾപ്പിക്കണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്നേഹപൂർവ്വം മെസ്സേജ് അയച്ചിട്ടുള്ളത് ജയ്ശങ്കർ, സലിത, ശ്രീനന്ദ എന്നിവരാണ് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് കേട്ടോ. ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹായ് ഐശ്വര്യ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് രണ്ടാം വരവ് എന്ന പടത്തിൽ ദാസേട്ടൻ, സുശീലാമ എന്നിവർ പാടിയ എൻ നീലാകാശം തേടി അണഞ്ഞൊരു എന്ന് തുടങ്ങുന്ന പാട്ടാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നോക്കി ഇവർക്ക് രണ്ടു പേർക്ക് വേണ്ടിയിട്ട് ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്തിയാ എത്താട്ടോ.

0: യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം അഞ്ചരിയാണ് കേട്ടോ പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിക്കായിരുന്നു, നമ്മുടെ ഒരു ഗാനം വെച്ചിട്ടുള്ള പാറ്റേൺ നോക്കിക്കേ, ഒരുപാട് പഴയ പാട്ടുകൾ പോകാറുണ്ട്, 90s മുതലുള്ള പാട്ടുകൾ പോകാറുണ്ട്, പിന്നെന്താണ് അങ്ങനെ പല പല വെറൈറ്റി ഓഫ് പാട്ടുകൾ, റാപ്പ് സോങ്ങുകൾ, ഇംഗ്ലീഷ് പാട്ടുകൾ, ഹിന്ദി സോങ്ങുകൾ, അങ്ങനെ എല്ലാം തമ്മിലുള്ള ഒരു അവിയല പരുവത്തിൽ ഒരു മിക്സ് ആയിട്ട് ഇങ്ങനെ നമ്മൾ പൊയ്ക്കൊണ്ടേയിരിക്കുകയാണല്ലേ. അപ്പോൾ എല്ലാവരെയും നമ്മളുടെ ഈ ഒരു ഗാനമഞ്ചരി സമയത്ത് ഈ ഒരു കുട്ടികൾ മുതൽ, കുഞ്ഞു കുട്ടികൾ മുതൽ വലിയ ഒരുപാട് അപ്പുപ്പന്മാർ വരെ നമ്മൾ വിളിക്കാറുണ്ട് അല്ലേ, പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോൾ എല്ലാവരെയും ഒരുപോലെ പിടിച്ചെടുത്തുന്ന തന്നെയാണ് നമ്മളെ ഈ ഒരു ഗാനമഞ്ചരി. അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചപ്പോൾ വളരെയധികം സന്തോഷം. അപ്പോൾ എത്ര കുഞ്ഞു കുട്ടികളൊക്കെയാണ് നമ്മൾ തേടി ഇങ്ങനെ വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തായാലും മറ്റു രണ്ട് കോളുകൂടി ഉണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോകാം കേട്ടോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? ഓക്കെ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ ചേട്ടാ, നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. മറ്റൊരാൾ കൂടി ലൈനിലുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ. പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക്
0: ഇന്നലെ എന്റെ നെഞ്ചിലെ. സൂപ്പർ ഒരു പാട്ടാണ്. ഈ ഒരു പാട്ട് ആർക്കിനു വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: എനിക്കും കേൾക്കുന്ന എല്ലാ പ്രേക്ഷകർക്കും പിന്നെ എന്റെ കുടുംബത്തിലുള്ളവർക്കും.
0: ഓക്കേ കേട്ടോ.

0: വെറുതെ ജിമ്മി പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് ഗൈസ്, വീണ്ടും മടങ്ങിയെത്താം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് കേട്ടോ. പുതിയ മറ്റൊരു കോൾ കൂടിയുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഓക്കേ,
0: ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? അതിൽ ഏത് പാട്ടാണ്?
1: അതിനകത്ത് 4 പാട്ടുണ്ട്. അതിനകത്ത് അവനും അവളുമായിട്ട് പാടുന്ന പാട്ടും വിനീതും മോനീഷയായിട്ട് പാടുന്നത്.
0: ഓക്കേ, വെച്ചേരാട്ടോ.
1: നല്ല അടിപൊളി ഒരു പാട്ടായിരിക്കണം. മോക്ക് വേണ്ടി, നമ്മൾ അവിടെ എല്ലാവർക്കും വേണ്ടി, ഈ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി
0: ഡെഡിക്കേറ്റ് ചെയ്യുന്നു അല്ലേ? അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യക്കുട്ടി, ഐ ആം സ്മിത സന്തോഷ് പ്രേം വവാക്ക. പ്ലീസ് പ്ലേ ദി സോങ് നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. അഹം എന്ന സിനിമയില് നമ്മുടെ മോഹൻലാൽ തകർത്ത് അഭിനയിച്ച് നമ്മുടെ ദാസേട്ടൻ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ട് തന്നെയാണ്. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

0: അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങിയെത്തുകയാണ് പാട്ടുകളുടെ ലോകത്തിലേക്ക്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹും ഗാനമഞ്ജരിയാണ് കേട്ടോ. അപ്പൊ ഗായ്സ്, നമ്മൾക്കൊപ്പം മറ്റൊരാൾ കൂടി ചേരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് പോയാലോ. ഹലോ, ഇത് ആരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ.
1: ഹലോ, നമസ്കാരം. ഞാൻ ഹുസൈൻ, മാലിമിൽ നിന്ന്.
0: ഓക്കേ, എന്തൊക്കെയാണ് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു?
1: മഴ തുറന്നിരിക്കുന്നു. സുഖമുണ്ട്.
0: ഓക്കേ, അപ്പൊ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
1: എനിക്ക് വെള്ളരിപ്രാവിന്റെ ചെങ്ങാനിക്കാറുണ്ട് പാട്ട് കേട്ടിട്ട്. വെള്ളരിപ്രാവിന്റെ ചെങ്ങാനി.
0: ഓ, അതില് ഏത് പാട്ടാണ്?
1: പതിനേഴിന്റെ.
0: നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
1: ഇല്ല, പ്രത്യേകിച്ചില്ല, എല്ലാവർക്കും വേണ്ടി. ഞാനൊരു 6 മാസം മുമ്പ് വരെ സ്ഥിരം ശ്രോതാവുമായിരുന്നു, സ്ഥിരം വിളിക്കുന്ന ആളുമായിരുന്നു.
0: അങ്ങനെ നമുക്ക് വ്യക്തമാവുന്നുണ്ടായിരുന്നില്ല കേട്ടോ, അതുകൊണ്ടാണ്. അപ്പൊ വീണ്ടും നമ്മളെ കേൾക്കാൻ തുടങ്ങണം കേട്ടോ.
1: ഓക്കെ, ഞാൻ തുടങ്ങി ഇന്നലെ തുടങ്ങിയിട്ടുണ്ട്.
0: ഓക്കെ കേട്ടോ.
1: ഓക്കെ, താങ്ക് യു.
0: അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് യേശുരിക്കുട്ടി, പെരിയോനെ റഹ്മാനെ എന്ന ഗാനം എന്റെ മകൻ മണികണ്ഠന് വേണ്ടിയിട്ട് വെച്ച് തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് സിന്ധു ചേച്ചിയാണ് തഴവയിൽ നിന്ന് കേട്ടോ. ഓക്കെ ഗൈസ്, നമുക്ക് രണ്ട് പാട്ടുകളും വീണ്ടും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് മടങ്ങിയെത്താം കേട്ടോ.

യെസ് ഗൈസ്, അഗൈൻ ബാക്ക് ടു ദി റേഡിയോ 91.2 രേഷ്മി ഹാപ്പി ഹോം ഗാനം മഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യാണ് കേട്ടോ. പൊതി ഇന്ന് വിളിച്ചിട്ട് കിട്ടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ പാട്ട് കിട്ടാത്തവരായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ ആരും വിഷമിക്കേണ്ട കേട്ടോ. നാളെയും നമുക്ക് കൃത്യം ആ 4 മണിക്ക് കേട്ടുമുട്ടാം. ഇന്ന് പ്രതീക്ഷയോടുകൂടി ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ആർജി ഐശ്വര്യായിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെയാണ്, വീണ്ടും തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുവർണ. പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് പി എസ് പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. ദേശീയ ധീരതാ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. ധീരതാ പുരസ്കാരങ്ങളുടെ രണ്ടാംഘട്ട വിതരണമാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ നടന്നത്. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ ശ്രീമതി മുർമു കൈമാറി. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ഈ വിഷയത്തിൽ കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് സ്പീക്കർ അനുമതി നിഷേധിച്ചെങ്കിലും മറ്റ് നടപടികളുമായി പ്രതിപക്ഷാംഗങ്ങൾ പൂർണ്ണമായി സഹകരിച്ചു. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിക്കുകയായിരുന്നു. ധനബില്ല് പാസാക്കുന്നതിനായി സഭ നാളെ വീണ്ടും ചേരും. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. കേസിൽ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന്റെ പങ്കിന് തെളിവുകളുണ്ടെന്ന് പ്രത്യേക അന്വേഷണ സംഘം അറിയിച്ചു. ആകെ 7 പ്രതികളാണുള്ളത്. കേസ് ജൂലൈ 20 വീണ്ടും പരിഗണിക്കും. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കിയിലെ ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കേരളത്തിന്റെയും തമിഴ്നാടിന്റെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷനും ലോക്സഭാംഗവുമായ രാജീവ് പ്രതാപ് റൂഡി പറഞ്ഞു. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
1: കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള പാർലമെന്ററി സമിതിയുടെ ഔദ്യോഗിക യോഗമാണ് ആനച്ചാലിൽ നടന്നത്. മുല്ലപ്പെരിയാർ തർക്കത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ന്യായമായ ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് സമിതി അധ്യക്ഷൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. ഒരു വശത്ത് അണക്കെട്ടിന്റെ സുരക്ഷയും മറുവശത്ത് ജലലഭ്യതയും ഉറപ്പുവരുത്തുക എന്ന രണ്ട് പ്രധാന അജണ്ടകളിലാണ് ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിന്റെ ആശങ്കകളും ആവശ്യങ്ങളും കമ്മിറ്റിക്ക് മുമ്പിൽ വളരെ വ്യക്തമായി അവതരിപ്പിച്ചിട്ടുണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. യോഗത്തിൽ കേന്ദ്ര പാർലമെന്ററി സമിതി അംഗങ്ങൾ, കേന്ദ്ര സംസ്ഥാന ജലവിഭവ വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു.
0: കേറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണ അപഹരണ കേസിൽ വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിക്കും. ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആന്റ് സെക്യൂരിറ്റി ഓഫീസർക്ക് കോടതി നിർദ്ദേശം നൽകി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. സെൻസസ് ബോധവൽക്കരണത്തിന്റെ ഭാഗമായി പത്തനംതിട്ട ജില്ലയിൽ ഇന്ന് സെൽഫ് എന്യൂമറേഷൻ ഡേ ആചരിച്ചു. ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: പ്രധാന ഓഫീസുകൾ ഉൾപ്പെടെ ജില്ലയിലെ വിവിധ ഇടങ്ങളിൽ പൊതുജനങ്ങൾക്കായി പ്രത്യേക ബോധവൽക്കരണ പരിപാടികൾ നടന്നു. ജില്ലയിൽ ഇന്ന് വൈകിട്ട് 5 വരെയുള്ള കണക്കുപ്രകാരം 40,463 കുടുംബങ്ങൾ സ്വയം വിവരം നൽകൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൂടാതെ 3,128 പേർ സ്വയം വിവരം നൽകൽ പ്രക്രിയയുടെ പ്രാരംഭഘട്ടവും ആരംഭിച്ചു. SE.census.gov.in എന്ന വെബ് പോർട്ടലിലൂടെ സെൽഫ് എന്യൂമറേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാനാകും.
0: തിരുവനന്തപുരം നഗരസഭാ കൌൺസിൽ യോഗത്തിൽ ഹാജർ ബുക്കിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് BJP കൌൺസിലർമാർ പരസ്പരം ഏറ്റുമുട്ടി. BJP കൌൺസിലർമാർ ഹാജർ ബുക്ക് മാറ്റിവെയ്ക്കാൻ ശ്രമിച്ചു എന്നാരോപിച്ചാണ് യോഗത്തിൽ പ്രതിഷേധം തുടങ്ങിയത്. ഇതേ തുടർന്ന് ഇരു പാർട്ടികളുടെയും ജനപ്രതിനിധികൾ തമ്മിൽ വാക്കേറ്റമുണ്ടായി. കോൺഗ്രസ് കൌൺസിലർമാർ ഹാജർ ബുക്ക് കൈയടക്കി വെയ്ക്കാൻ ശ്രമിച്ചതാണ് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടതെന്ന് BJP ആരോപിച്ചു. ക്രിക്കറ്റ് പരിശീലനത്തിനെത്തിയ വിദ്യാർത്ഥിനിയെ പീഡിപ്പിച്ച കേസിൽ പരിശീലകനായ പ്രതി മനു എമ്മിന് 4-ാമത്തെ കേസിൽ 28 വർഷം കഠിന തടവ് ശിക്ഷ വിധിച്ച് തിരുവനന്തപുരം അതിവേഗ പ്രത്യേക കോടതി. 54,000 രൂപ പിഴ വിധിച്ചു. മുൻപ് വിധി പ്രസ്താവിച്ച 3 കേസിലെയും ശിക്ഷാ കാലാവധിക്ക് ശേഷമേ ഈ കേസിലെ ശിക്ഷ ആരംഭിക്കുകയുള്ളൂ എന്നും വിധിന്യായത്തിൽ പറയുന്നു.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR ന്യൂസ് _ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: സ്കൂളുകളിലെ ത്രിഭാഷാ പഠന നയം നിലവിലെ 10-ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് ബാധകമായിരിക്കില്ലെന്ന് CBSE. ഇത് സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ ബോർഡ് പുറപ്പെടുവിച്ചു. നിലവിൽ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന കുട്ടികൾ 10-ാം ക്ലാസ്സിലെത്തുമ്പോൾ 3-ാം ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. ലക്ഷദ്വീപ് തീരങ്ങളിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കണ്ണൂരിൽ വ്യാപക മഴ. ജലസംഭരണികളിൽ ജലനിരപ്പ് ഉയരുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
4: കണ്ണൂർ ജില്ലയിൽ ഇന്ന് രാവിലെയോടെയാണ് മഴ ശക്തമായത്. ചിലയിടങ്ങളിൽ ഇടത്തരം മഴയും മറ്റിടങ്ങളിൽ ഇടവിട്ടുള്ള ഇടത്തരം മഴയുമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പെരിങ്ങോം മേഖലയിലാണ് ഏറ്റവും കൂടുതൽ മഴ പെയ്തത്, 56 മില്ലിമീറ്റർ. പഴശ്ശി ജലസംഭരണിയുടെ ആകെയുള്ള 16 ഷട്ടറുകളിൽ 2 എണ്ണം 50 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 20 സെന്റിമീറ്റർ വീതവും 2 എണ്ണം 10 സെന്റിമീറ്റർ വീതവും ഉയർത്തി. ജില്ലയിൽ നാളെയും ഓറഞ്ച് ജാഗ്രതയാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത്.
0: സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു. കോഴിക്കോട്, മലപ്പുറം സ്വദേശികളാണിവർ. ജൂൺ മാസത്തിൽ 197 പേർക്കാണ് രോഗബാധ റിപ്പോർട്ട് ചെയ്തത്. ചമ്പക്കുളം മൂലം വള്ളംകളിയിൽ അരോമ ചുണ്ടൻ ജേതാക്കൾ. ഈ വർഷം നീറ്റിലിറക്കിയ അരോമ ചുണ്ടന്റെ ആദ്യ മത്സരമാണിത്. നടുഭാഗം ചുണ്ടനാണ് 2-ാം സ്ഥാനം, നടുവിലെ പറമ്പൻ 3-ാം സ്ഥാനവും നേടി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങൾ ഏകീകരിക്കാനും അടിയന്തര ആരോഗ്യ ഗതാഗത സംവിധാനങ്ങൾ ശക്തിപ്പെടുത്താനും ലക്ഷ്യമിട്ട് മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. വിശദാംശങ്ങളിലേക്ക്.
5: രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഗുണനിലവാരം, ലഭ്യത, കാര്യക്ഷമത, പ്രതികരണശേഷി എന്നിവ ഉറപ്പാക്കാൻ ഏകീകൃത മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുകയാണ് പ്രവർത്തന മാർഗരേഖയുടെ ലക്ഷ്യം. ആംബുലൻസുകളുടെ തരംതിരിക്കൽ, ജനസംഖ്യാ അടിസ്ഥാനത്തിൽ വിന്യാസവും ആസൂത്രണവും, മനുഷ്യവിഭവശേഷിയുടെ ആവശ്യകത, ഉപകരണങ്ങൾ, മരുന്നുകൾ, പരിശീലനം എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും ആംബുലൻസ് സേവനങ്ങളെ 112 എന്ന ഏകീകൃത അടിയന്തര പ്രതികരണ നമ്പറുമായി ക്രമാനുഗതമായി സംയോജിപ്പിക്കും. പ്രവർത്തന മാർഗരേഖ രാജ്യത്തിന്റെ അടിയന്തര ആരോഗ്യ പരിപാലന സംവിധാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന നാഴികക്കല്ലായി മാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. കോട്ടയത്ത് അനധികൃതമായി കടത്താൻ ശ്രമിച്ച 20 ടൺ കക്കാത്തോട് ഫിഷറീസ് ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തു. രേഖകളില്ലാതെ വൈക്കം TV പുരത്തുനിന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ച ലോഡാണ് ഉദ്യോഗസ്ഥർ കുലശേഖരമംഗലത്ത് വാഹനം പിന്തുടർന്ന് പിടിച്ചെടുത്തത്. 40,000 രൂപ പിഴയും ഈടാക്കി. പ്രധാന വാർത്തകൾ വീണ്ടും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയിൽ സമഗ്ര റിപ്പോർട്ട് സമർപ്പിച്ചു. ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് PS പ്രശാന്തിന് പങ്കുണ്ടെന്ന് SIT. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. രാജ്യത്തെ ആംബുലൻസ് സേവനങ്ങളുടെ ഏകീകരണം ലക്ഷ്യമിട്ടുള്ള മാർഗരേഖ പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
6: നന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആ ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ. വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: Radio 91.2.

0: ആടിമാസം വരവായി, റിയൽ ആടിമാസവും വരവായി.
1: ആടിമാസം ഒന്നല്ലേ ഉള്ളൂ?
0: ആടിമാസവും ജോളി സിൽക്സിന്റെ റിയൽ ആടി സെയിലും ഒന്നേ ഉള്ളൂ. വാങ്ങുമ്പോ പുതിയ കളക്ഷൻസ് തന്നെ വാങ്ങണം. ഇവിടെ എല്ലാം മാർക്കറ്റ് വിലയേക്കാൾ കുറവ്.
2: കാഞ്ചിപുരം, ബനാറസി, ഡെയിലി വെയർ സാരികൾ, കുർത്ത, കിഡ്സ് വെയർ, ചുരിദാർ മെറ്റീരിയൽ, വെസ്റ്റേൺ വെയർ, മെൻസ് വെയർ.
0: വിലോ 999.
3: ജോളി സിൽക്സ്, കൊല്ലം, തിരുവല്ല, കോട്ടയം, അങ്കമാലി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹാപ്പി വിത്ത് എൻ്റെ റേഡിയോ 91.2.

0: ഒരു വളരെ ഭക്തനായ മനുഷ്യൻ, ദൈവത്തിനോട് വല്ലാതെ പ്രാർത്ഥനകൾ നിർവഹിക്കുന്ന മനുഷ്യൻ, നാം സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ഒരു അമ്പലവാസിയായ ആൾ എന്ന് വേണമെങ്കിൽ പറയാം. അയാൾ ദൈവത്തിനോട് എപ്പോഴും ദൈവപ്രീതിക്കായി പ്രാർത്ഥനകളും ഉപാസനകളും ചെയ്യുന്ന ആളാണ്. ഒരിക്കൽ ദൈവം അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചത്രേ, എന്താണ് നിനക്ക് ആവശ്യം? അദ്ദേഹം തിരിച്ചാവശ്യപ്പെട്ടത് മറ്റൊന്നുമായിരുന്നില്ല, അങ്ങയോട് അപ്രീതി തോന്നുന്ന ഒന്നും ചെയ്യാനിടയാക്കരുത്, അങ്ങയുടെ പൊരുത്തം അല്ലെങ്കിൽ മാപ്പ് ചോദിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കുന്ന തെറ്റുകളൊന്നും ചെയ്യാനിടയാക്കരുത്, ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ആവശ്യം. ഇത് കേട്ട ദൈവം പറഞ്ഞത്രേ, സാധ്യമല്ല. അതുമാത്രം സാധ്യമല്ല, എന്തേ? ദൈവത്തിന്റെ മറുപടി വ്യക്തമായിരുന്നു. നീ ജീവിക്കുന്ന ജീവിതത്തിൽ ചില ചില തെറ്റുകൾ നിനക്ക് സംഭവിക്കുമ്പോഴാണ് നീ എന്നോട് മാപ്പപേക്ഷിക്കുന്നത്. ആ അപേക്ഷിക്കലിലൂടെ നിന്നിലെ വിനയവും എളിമയും വർദ്ധിക്കുകയാണ്. എന്നു മാത്രവുമല്ല, ഞാൻ നിനക്ക് മാപ്പ് നൽകുന്നതോടെ മാപ്പ് എന്ന് പറയുന്ന ഒരു വലിയ പ്രകൃതിയുടെ പാഠം, ദൈവികമായ പാഠം നീ പഠിക്കുകയാണ്. ഞാൻ പുറത്തു തരുന്ന അതേ വികാരം നീ നിന്റെ സഹജീവികളോടും പ്രകടിപ്പിക്കുന്നത് എന്റെ ഈ പ്രവൃത്തിയിലൂടെ പഠിക്കുന്നതിലൂടെ ആവണം എന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതുകൊണ്ട് നിന്റെ ആ ആവശ്യം തരാനാകില്ല എന്ന് ദൈവം തീർത്തു പറഞ്ഞത്രേ. അവിടെ ഒരു വലിയ ഗുണപാഠമുണ്ട്. നാം എപ്പോഴും പറയാറുള്ളതാണ്, ആരുടെയും സഹായം സ്വീകരിക്കേണ്ടി വരരുതേ എന്നൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ജീവിതത്തിൽ പലരുടെയും സഹായങ്ങളും പിന്തുണയും സ്വീകരിക്കുമ്പോഴാണ് നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ആവശ്യമാണെന്നും നമ്മുടെ പിന്തുണ മറ്റു പലർക്കും അനിവാര്യമാണെന്നും ബോധ്യപ്പെടുന്നത്. അതുകൊണ്ട് മനുഷ്യനായി ജീവിക്കുമ്പോൾ സംഭവിക്കുന്ന തെറ്റുകൾക്ക് മാപ്പ് ചോദിക്കുക, മറ്റ് സഹജീവികൾക്ക് മാപ്പ് കൊടുക്കുക, അതിൽ നന്മയുണ്ട്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം. ജയ്.
1: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
1: എച്ചാൻജെ മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
0: പിന്നെ വേറൊരു കാര്യം ഉണ്ടിടും, വിലക്കുറവ് മാത്രമല്ല ജോയിസിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ജോയിസിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
1: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ ഇറച്ചിയും ഫ്രൂട്ട്സും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
0: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
1: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ജോയിസിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
4: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
4: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
5: ചിരിയും ചിന്തയും പാട്ടുകളുമായി കേൾക്കൂ റേഡിയോ 91.2.

0: പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2-6-3-6-9-1. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.